0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: Veda Pataha, Rigveda Ganapataha.
2: Om Shri Gurubhyo Namaha.
3: Om അഗ്നിമീളേ അഗ്നിമഗ്നിമീളേ പുരോഹിതം പുരോഹിതമീളേ അഗ്നിമഗ്നിമീളേ പുരോഹിതം ഈളേ പുരോഹിതം പുരോഹിതമീളേ ഈളേ പുരോഹിതം യജ്ഞസ്യ യജ്ഞസ്യ പുരോഹിതമീളേ ഈളേ പുരോഹിതം യജ്ഞസ്യ പുരോഹിതം യജ്ഞസ്യ യജ്ഞസ്യ പുരോഹിതം പുരോഹിതം യജ്ഞസ്യ ദേവം ദേവം യജ്ഞസ്യ പുരോഹിതം പുരോഹിതം യജ്ഞസ്യ ദേവം പുരോഹിതമിതി പുരഹാഹിതം യജ്ഞസ്യ ദേവം ദേവം യജ്ഞസ്യ യജ്ഞസ്യ ദേവം ഋത്വിജം ഋത്വിജം ദേവം യജ്ഞസ്യ യജ്ഞസ്യ ദേവം ഋത്വിജം ദേവം ഋത്വിജം ഋത്വിജം ദേവം ദേവം ഋത്വിജം ഋത്വിജമിത്യ ഋത്വിജം ഹോതാരം രത്നധാതമം രത്നധാതമം ഹോതാരം ഹോതാരം രത്നധാതമം രത്നധാതമമിതി രത്നധാതമം അഗ്നിഃ പൂർവേഭിഃ പൂർവേഭിരഗ്നിരഗ്നിഃ പൂർവേഭിർ ഋഷിഭിരഋ

0: சிவாய. யூஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ் இன் மலையாளம். இன் திஸ் யூ ஆர் அபவுட் டு லிசன் க்ஷீரசாகர மதனம். தி டைட்டில் இஸ் சிவ மகாத்மியம், பிரசன்டட் பை நிர்மலா நாதகிரி. தேங்க்யூ. ஓம் நம சிவாய.
2: ஈஸ்வரானுகிரகாதேவ பும்சாம் அத்வைத வாசனா. அத்வைத வாசனை உண்டெங்கிலே அத்வைதம் படிக்கா பற்றுள்ளு. ஆ வாசன இல்லங்க படிக்கா பற்றில்ல. அல்ல வாருணி வித்ய தே அபகடத்தின் காரணமாக தீரும். நாலாமது அப்சராஹ. அப்சராஹ அப் வெள்ளம், ஜலத்தில் சரணம் செய்யுனர். ஸ்ரீரத்னமேஷா கல்யாணி தொகஸ்மான்ன கிருஹ்யதே என்று தேவி மாஹாத்மியம் பரையும். ஸ்ரத்தாவ ஆபஹ, எந்த ஜலம்? எந்த ஜலம்? ஸ்ரத்தா. ஸ்ரத்தையுடைய பரியாயமான ஜலம். ஒரு அல்பம் ஜலம் எடுத்து கையில் வச்சு நாமம் ஜபிச்சால் ஆ ஜலம் சுத்தாகும். வேற ஒன்னும் அதுபோல சுத்தாவும் இல்ல. ஒரு உருளி அதினத்து வெள்ளம் நிறச்சு, நால ரித்விக்குகள் யஜமான ரித்விக்குகளோடு சோதிச்சு. மனசமாதிகத, ரித்விக்குகள் சமாஹித மனசஸ்மா, மனசினே சமாஹிதமாக்கி. என்னட்டு ஆ ஜலம் தொட்டு ஜபிச்சு கழியுபோல் அது புண்ணியாகமாக மனசிலாயிட்ட. பழைய காலத்தாங்கில் அதில் இருந்து ஒரு தொள்ளி கொண்டு போய் நேரே கிணற்றில் ஒழிச்சால் கூத்தாடி காணானில்ல. மனசிலாயில்ல. வயசாய வெல்லிமார் அம்பலத்தில் நோக்கம் மெடிச்சு கொண்டு போய் ஒழிச்சிட்டுள்ளே போயிட்டுள்ளே. இப்ப அதினத்து கொண்ட விஷம் தெளிச்சால் கூத்தாடிச்சாவில்ல. காரணம் நம்ம மனஸ் சரியல்ல. சுத்தமாய மனசில்லாத்த ஆரோ கிணறில் நின்று வெள்ளம் கோரியது கொண்டாண அது அசுத்தமாய. அதின அதீவசுத்தனாய ஒருவன் இங்கிதம் ஸ்ரத்த ஆவேசிச்ச ஜலம் தளிச்சவன். அப்சரா ஸ்ரத்தாவா ஆபஹ. அப்ப ஸ்ரத்தையுடைய யஜ்ஞாதி கர்மங்களில் நின்று நிஷ்பன்னமாக ஸ்ரத்த, ஸ்ரத்த வந்திட்டு மாத்தமே அந்தரங்க சாதனகளிலேக்கு பிரவேசிக்காவும். இன்னும் தீட்சேட காலமான. சர்வஸ்தலத்தும் தீட்சேட கச்சோடம். நீங்களில் தான் பலரும் மூணும் நாலும் மந்திரதீட்சு உள்ளவரும் ஒன்னெடுத்துட்டு பிரயோஜனப்படுத்தின் அடுத்த சாமியை கண்டு வரணும். அவிடுந்து இருக்கின்றது பரஸ்பர விருத்தங்களாய தேவதகளிட மந்திரங்கள் தீட்சையாய் வாங்கி சகல பிராந்தும் பிடிச்சு ஜனம் நடக்கணும். சிரத்தையுண்டாய்ட்டு மாத்திரே இதுனொழுங்காவும். காசுண்டாயால் ஓடிப்போய் தீட்ச எடுக்க. ஞங்கும் வளர ஒரு ரசமான காசுள்ளவனை கிட்டிய தீட்ச கொடுக்க. மனசிலாயி ஞானக்கே ஒரு திவசம் 1000-1500 பேருக்கு தீட்ச கொடுக்கும். காரணம் அத்தையும் பக்தன்மாருண்டு. 34 லட்சம் பக்தன்மார் இப்ப கேரளத்தில் உடனீளம் மந்திரம் ஜபிச்சிருப்பா பண்ணு கழிஞ்சால் சாமாஜி. அதில் ஒருத்தனும் சத்த இல்லங்கி ஸ்திர வருமானம் ஆய். சத்தையுண்டாயவனங்க ரஷப்பட்டு போகலை. பின்ன எங்க எவ்வளவு வருமானம் கிட்ட எனக்கு மனசிலாயில்ல. பழைய ஆச்சாரியன்மார் சிரேஷ்டன்மாராயதுகொண்டு ஆதம் சத்தையுண்டோன்னு. சாஸ்திரஸ்ய குருவாக்கிய சத்யபுத்திய அவதாரணா சா சத்தா. அவன் சாஸ்திரத்தில் விசுவசிக்கோ, குருவாக்கியத்தில் விசுவசிக்கோ, குருவிலும் சாஸ்திரத்திலும் உள்ள விசுவாசமான சத்தா. ஸ்வர்ணாசிரம தர்மேண தபஸ ஹரிதோஷணா சாதனம் பிரபவேத் பும்சாம் வைராக்யாதி சதுஷ்டயம். ஈ அவஸ்த நேடுனது அப்சராஹ. சம்சார சமுத்திரம் கடஞ்சு அப்சரகள் உண்டாயி என்று பரஞ்சால் ஸ்ரத்த கைவந்து என்ன. ஐராவம் இராவான் நகி ராகி தேதி ப்ரூயாத் இரேதி ப்ரூயாத். வேதத்தின் கிரா என்று பரையும். சத் சம்பந்தமாய சத் சங்கம் அதான ஆன. ஆன போல விபுலமான சத் சம்பந்தம் பரமசாத்விகம். ஐராவதம் எங்கனுள்ள யானையா? எங்கனுள்ள யானையா? வெள்ளையானையா. நம்ம வெள்ளானு பயணம் நீங்களில உத்தியோகஸ்தன்மரையா? மனசிலாயில்ல. ஆ வெள்ளானையல்ல, நல்ல வெள்ள நிறத்திலுள்ள சாத்விகமாய ஆனையல்ல சத் சங்கம். சத் பரமாத்மாவுமாயுள்ள சங்கம். பரமாத்மாவினோடு சங்கம் உண்டாகும்போது நிசங்கத கைவரும். நிசங்கத கைவந்தால் നിർമോഹമാവും. നിർമോഹമായാൽ നിർമോഹത്വേ നിശ്ചല തത്വം, അപ്പോഴാണ് ഒരുവൻ സ്ഥിത പ്രജ്ഞനാകുന്നത്. ആ പരമസാത്വിക ഭാവങ്ങളിലേക്ക് സംസാരം മന്ദനം ചെയ്ത് ആളെത്തുന്നതാണ്. ശ്രദ്ധയഗ്നി സമിധ്യതേ ശ്രദ്ധയാ ഹൂയതേ ദധി ശ്രദ്ധം ഭഗസ്യ മൂർധനി വജസാ വേദയാമസി എന്ന് പറയും. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ഹോമകുണ്ടത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ശ്രദ്ധ കൊണ്ടാണ്. ശാസ്ത്രം പറയുന്നത് ഒരു ഹോമകുണ്ടം ഉണ്ടാക്കി ശ്രദ്ധയില്ല, രാവിലെ ചടങ്ങിന് ഇത് ചെയ്യുകയാണെങ്കിൽ അവൻ തീ കായുകയാണെന്നാ പറഞ്ഞു. മനസ്സിലായില്ല, തീ കായാൻ ഇത്രയും കുണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യം, മറിച്ച് ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിൽ. അതാണ് യാഗത്തിലൊക്കെ മഴയും ഒക്കെ പെയ്യുന്നത്, കാരണം ശ്രദ്ധ വരുമ്പോൾ അഗ്നിയിൽ നിന്നാണ് ജലത്തിന്റെ ദേവതകൾ ഉൽപ്പന്നമാകുന്നത്. ആ ദേവതകൾ വരുന്നത് അതുകൊണ്ടാണ്, ശ്രദ്ധ ഉണ്ടാകണം, അത്യന്ത ശ്രദ്ധ വേണം. ഇന്നിപ്പോ ഇതെല്ലാം വലിയ വ്യാവസായിക താല്പര്യത്തിലാണ്. ഒരിടത്ത് മുറുക്കിന്റെ കച്ചവടം, മറുവശത്ത് സാരിയുടെ കച്ചവടം, അപ്പുറത്ത് ഫോട്ടോ എടുക്കല്, ഇപ്പുറത്ത് വേറൊന്ന് ഒക്കെ ആയിട്ടുള്ള വലിയൊരു വ്യാവസായിക എന്തായെന്ന് പറയുന്നത് കേരള ഫെസ്റ്റ്. അതിന്റെ നടുക്കൊരു ഹോമകുണ്ടുമായിട്ടിരുന്ന് നാല് നമ്പൂരാര് പതുക്കെ വല്ലതൊക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. അർപ്പിക്കുന്നതിനിടെ മൈക്കിലൂടെ അവർ പറയുക, ചെവി പൊത്തിക്കോണം, വേദം കേൾക്കരുത്. കാരണം അവർക്കറിയാം ഈ വന്നിരിക്കുന്നവനല്ലേ, കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്, ഇവൻ വേദം കേട്ട് കഴിഞ്ഞാൽ ആ ദേവത ഇവന്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിച്ചു കളയും എന്നറിയാം. ഉയ്യം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുന്നൊന്നും കൂട്ടിയാണ്. മറിച്ച് ശ്രദ്ധയാ വേണം ഇത് ചെയ്യാൻ. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ആ ജ്വലിക്കുന്ന അഗ്നി, അതുകൊണ്ട് രത്നങ്ങൾ രതിയെ തരുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. ശ്രദ്ധയെ ധർമ്മമസ്തകം എന്ന് പറയും. അപവർഗങ്ങളിലുള്ള രമിക്കൽ, അതിൽ ആനന്ദമുണ്ടാവും. സത്സംഗം കൊണ്ട് പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് മുക്തനാവും. വൈരാഗ്യം കൊണ്ട് ജ്ഞാനമാർജിക്കും. അപ്പോൾ ശ്രദ്ധ, രതി, ഭക്തി ഇവ മൂന്നും സത്സംഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഹവിർധാനി ശ്രീ വാരുണി അപ്സര എത്ര എണ്ണായി? നിങ്ങൾക്ക് എണ്ണാനും അറിയില്ല. എത്ര എണ്ണായി ഒന്നുകൂടെ നോക്കാം. ഹവിർധാനി കാമധേനു, രണ്ട് ശ്രീ ലക്ഷ്മി, മൂന്ന് വാരുണി, നാല് അപ്സരസ്, അഞ്ച് ഐരാവതം. അപ്പൊ എത്ര എണ്ണായി? അഞ്ചെണ്ണായി. ഈ അഞ്ചെണ്ണത്തെ ബഹിരംഗ സാധന എന്നാണ് പറയുന്നത്. പാലഴിയുന്ന പോലെ കടഞ്ഞു തുടങ്ങുക, ബഹിരംഗ സാധന ഉറപ്പിക്കുക. ഐരാവത കുലജാതനായ നാൽക്കൊമ്പനാനയെ അലങ്കരിച്ചു നിർത്തുക രാമാഭിഷേകത്തിന്. അപ്പോഴാണ് രാമൻ താഴെ നിന്ന് വഴുക്കെ ഉയർന്നുയർന്നു വരുന്നത്. മനസ്സിലായി? ഹൃദയ കമലത്തിൽ വരെ എത്തുമ്പോഴേക്ക് ബഹിരംഗ സാധനകൾ ഏതാണ്ട് പൂർണ്ണമായി പൂർത്തിയാവും. അവിടുന്ന് അന്തരംഗ സാധനകൾ തുടങ്ങും. പഞ്ചൈതേ ദേവതരവു മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷ പുംസിവാ ഹരിചന്ദനം എന്ന് അഞ്ച് തരം വൃക്ഷങ്ങൾ, അവയെ ദേവവൃക്ഷങ്ങൾ എന്ന് പറയും. ദേവദാരു, മന്ദാരം, പാരിജാതം, സന്താനകരുണി, കൽപ്പവൃക്ഷം, ഹരിചന്ദനം, ഇവ സന്താനകരുണി കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സന്താനകാരിണിയായിരിക്കുന്ന കൽപ്പവൃക്ഷം അത് ഒന്ന് തന്നെയാണ്. അങ്ങനെ അഞ്ചു തരം വൃക്ഷങ്ങളാണ് പ്രസിദ്ധങ്ങളായുള്ളത്. അതിപ്രസിദ്ധങ്ങളായ അഞ്ച് തരം വൃക്ഷങ്ങൾ, ആ അഞ്ച് വൃക്ഷങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സമുദ്രമന്ഥനത്തിൽ നിന്ന്. സമുദ്രമന്ഥനത്തിൽ നിന്നുണ്ടായതാണ് പാരിജാതം. പാരിജാതം അത് തന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി അവിടുന്ന് അടിച്ചുകൊണ്ട് പോകും. ഇന്ദ്രൻ സമ്മതിച്ചൊന്നുമില്ല, ഇന്ദ്രന്റെ സമ്മതം നോക്കിയില്ല, പതുക്കെ അവിടുന്ന് പോകുന്നു. ഇപ്പൊ ആ പാരിജാതമൊന്നും അല്ല നമ്മൾ ഈ കാണുന്ന പാരിജാതം കേട്ടോ, അത് കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. കൃഷ്ണൻ എന്തെല്ലാം കൊണ്ടുവന്നു അതൊക്കെ കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. പിന്നെ അതിന്റെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി ഇത് കൃഷ്ണന്റെ ആണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. മായൻ മണിയാണി, കാലൻ കോലൻ മണിയാണി, ഇതൊക്കെ കൃഷ്ണന്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുകയാണ്. മനസ്സിലായില്ല, അതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനലൊക്കെ കൃഷ്ണൻ എപ്പോൾ പോയോ അപ്പൊ തന്നെ ബെഡ് തെരുത്തെടുക്കുന്ന പോലെ ഇവരെ മുഴുവൻ തെരുത്തെടുത്താൻ കൊണ്ടുപോവാണിത്. അങ്ങനെയാണ് അതിന്റെ ഓരോ അവതാര ലീലയും അങ്ങനെയാണ്. അവതാരലീല അപങ്കുരമാടുമ്പോൾ കൂടെ കൊണ്ടുവന്നതിനെ മുഴുവൻ അതുപോലെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളവർ ആ ഓർമ്മകളുമായി ജീവിക്കുക, അതൊരു സുഖമാണ്. ആ സ്മരണകളുമായി ജീവിക്കുക. ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഒക്കെ സ്മരണകളുമായി ജീവിക്കുന്നത് മനോഹരമാണ്. എല്ലാവർക്കും അതിന് ആ ഭാഗ്യമില്ല, കഴിവില്ല, അനുഗ്രഹമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ചിലർക്കുള്ളതാണ്. അപ്പോ സംസാരമാണ് സമുദ്രം. ആ സംസാര സമുദ്രത്തെ കടയുമ്പോൾ അപാര സംസാര സമുദ്രമധ്യേ സമ്മജ്ജതേ മേദോമേ ശരണം കിമസ്തി ഗുരോ കൃപാലോ കൃപയാവതൈത വിശ്വേശ പാദാംബുജ ദീർഘ നൗക എന്നാണ് ആചാര്യൻ പറയുന്നത്. അതില് പാരിജാതം എന്ന് പറയുന്നത് ഇഷ്ടവരണം. ഇത്രയും അവിടെ മുതലാണ് അന്തരംഗ സാധന തുടങ്ങുന്നത്. ഇനിയും ചന്ദ്രനാണ് രത്നം. ചന്ദ്രൻ ആഹ്ലാദം, ശീതളത, പ്രകാശത എല്ലാം. പൈരാവതം സത്സംഗം, പാരിജാതം സാധനാ സമ്പത്ത്, സദ്ഗുരുലാഭം. ചന്ദ്രൻ, ചന്ദ്രശബ്ദം കൊണ്ട് സദ്ഗുരുവിനെ ലഭിക്കുക. ആധ്യാത്മിക സാധനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപൂർവ ഭാഗ്യം കൊണ്ടാണ് അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. കാര്യഗുരുക്കന്മാരുടെയും കാരണഗുരുക്കന്മാരുടെയും പ്രപഞ്ചത്തിൽ തന്നെ ആത്മാനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് കൈപിടിച്ചെത്തിച്ച് അനുഭൂതി അനുഭവിപ്പിച്ചു തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. ഇത് മൂന്നും വളരെ ദുർലഭമാണ്, എളുപ്പമല്ല. കാരണം ഉണരണം, ഇനി ഉറങ്ങണം, കുചിച്ചീടണം, അശനം പുണരേണം, ഇങ്ങനെയുള്ള വികല്പങ്ങൾ കളിക്കുന്ന ലോകത്ത് അണയും അനേക വികല്പമാകയാൽ ആരുണരുവത്? ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ സേവിക്കാൻ പണിയാണ്. കണ്ടുകിട്ടണ്ടേ? കണ്ടുകിട്ടുക തന്നെ പ്രയാസം. ഗുരു കാത്തിരിക്കുന്നവനായിരിക്കുക, ശിഷ്യൻ അന്വേഷിക്കുന്നവനായിരിക്കുക. കാത്തിരിക്കുന്നവനെ അന്വേഷിക്കുന്നവൻ ചെന്ന് കണ്ടെത്തുക, പാരസ്പര്യമുണ്ടാവുക, അതിൽ നിന്ന് വാചാമഗോചരങ്ങളായ അനുഭൂതികൾ ലഭിക്കുക, അതിൽ സേവ ചെയ്യാൻ തൽപരനായിരിക്കുക. ഇതൊക്കെ വളരെ ക്ലിഷ്ടമാണ്, പറയാൻ വളരെ എളുപ്പം. വസന്തം പോലെ ലോകഹിതത്തിന് സഞ്ചരിക്കുന്നവനും കെട്ടണഞ്ഞിടത്ത് ചാരം ചൂടിക്കിടക്കുന്ന അഗ്നി പോലെ ജ്വലിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള പദവാക്യ പ്രമാണജ്ഞനായ ശ്രോത്രീയനായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ലഭിക്കുക മഹാഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഗുരുലാഭമാണ് ഇവിടെ ചന്ദ്രൻ. ഗുരുലാഭം ഉണ്ടാവുമ്പോൾ ആഹ്ലാദം ഉണ്ടാവും. ഗുരുവിന്റെ സാമീപ്യം വരുമ്പോൾ തന്നെ വാസനകൾ മറക്കുന്നുണ്ടോ നോക്കാം. ഗുരുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വരുന്നുണ്ടോ നോക്കാം. ഞങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിഷ്കളങ്കതയൊന്നും വരില്ല. പല ലൗകിക വിഷയങ്ങളോ രാഷ്ട്രീയോ പരദൂഷണോ കുശുമ്പോ മറ്റ് സ്വാമിമാരുടെ കുറവുകളോ ഒക്കെ പറയണമെന്നുള്ള തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾ ആവോളം വിളിക്കുകയും ഞങ്ങളത് ആസ്വദിക്കുകയും ഭക്ത നീയാണ് ശരിക്കെന്റെ ശിഷ്യൻ എന്ന് പറയുകയും അനുഗ്രഹിക്കുകയും അതുമൊക്കെ ആയിട്ട് നീങ്ങുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായതൊന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാളും ഞങ്ങളുമായിട്ട് ഉണ്ടാവുക. ഏള് കട്ടൻ കാപ്പി കുടിക്കുന്നു, ഞങ്ങളും കട്ടൻ കാപ്പി കുടിക്കുന്നു. ഇയാള് ചായ കുടിക്കുന്നു, ഞങ്ങളും ചായ കുടിക്കുന്നു. ഇയാള് പരദൂഷണം പറയുന്നു, ഞങ്ങളും പരദൂഷണം പറയും. എന്ത് വ്യത്യാസം? പറഞ്ഞാൽ മനസ്സിലായില്ല. യാതൊരുവന്റെ സാമീപ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉള്ളിലുള്ള കാകോളം മുഴുവൻ നഷ്ടപ്പെടും. യാതൊരുവന്റെ സാമീപ്യവും യാതൊരുവന്റെ വാക്കുകളും മനസ്സിലെ കാകോളത്തെ കവർന്നെടുക്കുന്നു. യാതൊരുവനെ കണ്ടിട്ടു പോകുമ്പോൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ വാസനാ വൈകല്യങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് വാസനകൾ പറപറക്കുന്നു. അവൻ ഗുരുവാണ്. അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ്. ഋശബ്ദം തന്നിരോധന ഗുരുഗീതം. അത് മഹാഭാഗ്യമാണ്. അതിനെയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞത്. അയം സ്വഭാവസ്വതേവയത്പര സമാപനോദ പ്രവണം മഹാത്മനം സുധം സുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്താം അവദീക്ഷിതം ഖില. മറ്റുള്ളവരുടെ ക്ലേശം ശമിപ്പിക്കുന്ന മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാർ. ജപിക്കാനിരിക്കുമ്പോൾ, തപസ് ചെയ്യാനിരിക്കുമ്പോൾ, എന്തിലും ആദ്യം ഗുരുസ്മരണമാണ്. ഗുരു ഉണ്ടോ നിങ്ങൾക്ക്? ഗുരുവിനെ സ്മരിച്ചിട്ട് എന്തും ചെയ്യാം. അജ്ഞാചക്രാന്തരാളസ്ഥയായ ദേവിയുമായി ഗുരു രമിച്ചു നിൽക്കുന്ന ഗുരു ഗൗരവം വിടാത്ത ശിഷ്യന് എന്തും കരതലാമലകം പോലെയാണ്. അവിടെ എന്തിനിറങ്ങുമ്പോഴും അവിടുത്തെ പാദാംബുജ രജ കൊണ്ട് അങ്ങയുടെ പാദാംബുജത്തിൽ പച്ചിയിരിക്കുന്ന പൊടി അതാണ് അടിയൻ അണിയുന്നത്. എന്ത് കർമ്മത്തിനു മുമ്പിലും അവിടെ ഒന്നിലും ഭയമില്ല. പാരമ്പര്യ വിദ്യയുടെ അസുലഭ ശോഭയതാണ് സഹസ്രദള പങ്കജേ സകല ശീതരശ്മി പ്രഭം വരാഭയ കരാംബുജം വിമലഗന്ധ പുഷ്പംബരം പ്രസന്നവദനേക്ഷണം സകല ദേവതാരുപിണം സ്മരേ ശിരസി ഹംസകം തദ്ധാനപൂർവം ഗുരു. അതുകൊണ്ട് ഹംസമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബകവും ഹംസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരക്ഷീര വിവേകമുള്ളതാണ് ഹംസം. ഹംസമാകണമെങ്കിൽ പരമഹംസനായ ഗുരുവിനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. സംസാരം മകരാലയം അതിനെ നല്ലപോലെ മന്ഥനം ചെയ്യുമ്പോൾ ഷക്ഷക്രോപരി സഹസ്രാരം സഹസ്ര കമലങ്ങൾ ആയിരം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മഹാപത്മാടവി എന്ന് പറയും. നിങ്ങൾ പദമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ചൊല്ലാറുണ്ടെന്ന് തോന്നുന്നു. മഹാപത്മാടവി സംസ്ഥാ അര അവിടെയാണ് അവിടെ സ്ഥിതമായിരിക്കുന്നത്. ആ ദേവിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗുരുവാണ്. സകല ശീത രശ്മി പ്രഭം, ശീതം അത്യന്തം തണുപ്പാണ്. ഗുരുവിന്റെ സാമീപ്യം കിട്ടിയാൽ പിന്നെല്ലാം ചൂടും പോകും. ആ ശീതള ഛായയിലെല്ലാം ലഭിക്കും. ഒരാൾ ഗുരു ഉള്ളവനാണോ എന്നറിയുന്നത് അയാളുടെ സമചിത്തത നോക്കിയിട്ട്. ലൗകിക വിഷയങ്ങളിൽ ഏത് സംഭവിക്കുമ്പോഴും അതിൽ സാരമില്ല ഇതിൽ സാരമുണ്ട് എന്ന് തിരിച്ചറിയുന്നവനാണ് ഗുരു ഉള്ളവൻ. ലോകത്തിലുള്ള ആരെയും എന്തിനും സാരമില്ല എന്ന് സമാധാനിപ്പിക്കാൻ സാരമുള്ളത് ഏകവും അദ്വൈതവുമായ ബ്രഹ്മം മാത്രമാണ്. ലൗകിക വിഷയങ്ങളല്ലേ സാരമില്ല, എല്ലാം ദൃഷ്ടനഷ്ടമാണ്. അത് പോയി, സാരില്ല, മനസ്സിലായില്ല, പോയോ, കളഞ്ഞോ. അദ്വൈത വിദ്യ പഠിപ്പിച്ച ഗുരുവിന്റെ അടുക്കൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, ദൃഷ്ടനഷ്ടമായ ജീവിതത്തിൽ എന്ത് നഷ്ടമായാലും സാരമില്ല, ഒക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടപ്പെടുമ്പോൾ പ്രയത്നം കൂടാതെ ബന്ധം തീർന്നു കിട്ടും, മനസ്സിലായില്ല. അമ്മ വലിയ ബന്ധമുള്ളതാണ്, സ്വാഭാവികമായി മരിച്ചു കിട്ടിയാൽ സാധനം എളുപ്പമായി, മനസ്സിലായില്ല. ഒയ്യോ വെക്കുന്നത് രണ്ട് ദിവസേ കരയുള്ളൂ, അതിനെ പായസം കൂട്ടി ഉണ്ണു അമ്മയുടെ അടിയന്തരം, ശരിയല്ല. ഒയ്യോ ഒയ്യോ, ഈ പാർട്ടികളൊക്കെ 16 ദിവസം സുഖമായിട്ട് പായസവും കൂട്ടി അടിച്ചതാ, എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു, ഇത്രയേ ഉള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധം, ശരിയല്ല. അമ്മയല്ലാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുമൊക്കെ പാടി അമ്മയുടെ സാരിയെ പിടിച്ച് നടന്ന് ഏതോ ഒരു പെങ്കൊച്ച് കണ്ണ് കറങ്ങി വലിച്ചപ്പോ ഇപ്പൊ അമ്മയും വേണ്ട അച്ഛനും വേണ്ട, ശരിയല്ലേ. അന്നേരായി വല്യമ്മമാർക്കൊക്കെ ഭക്തി തുടങ്ങിയത്. സ്വസ്ഥത കിട്ടാനാ പതുക്കെ, അവിടെ ഇരുന്നാ ഒരു രക്ഷയില്ലാഞ്ഞിട്ട് പതുക്കെ ഒരു കാര്യം ചെയ്യുക. കാരണം ഭാഗവതം ആയിക്കോട്ടെ രാമായണം ആയിക്കോട്ടെ ആശ്രമം ആയിക്കോട്ടെ, ശരി, നാട്ടുകാർക്കും അതാണ് സുഖം, കാരണം ഒച്ചയും ബഹളമൊന്നുമില്ല. നമ്മളെ കൊണ്ടൊരു ശല്യമില്ല. അവളായി അവളുടെ പാടായി, അവനായി അവന്റെ പാടായി, ദുരിതമായി, പിന്നെ ഒരു കാര്യം ഇറങ്ങിപ്പോരുമ്പോ ആ ഭക്തിയോടുകൂടി പറയും, ഇതൊക്കെ അനുഭവിക്കാതെ പോകില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഗുരു ഉണ്ടെങ്കിൽ ഒരു ശീതളിമേ, ആ ശീതളച്ഛായയിൽ 16 കലകളുള്ള പൂർണ്ണ സകല ചന്ദ്രൻ, അതാണ് ഗുരു. ആ ഗുരുവിനെ ലഭിക്കുമ്പോൾ അതില് പൂർണനായ ഗുരു സ്വരൂപധ്യാനത്തെ, കാരണം ശാസ്ത്രം സാഗരമാണ്, അതിൽ ലവണമുണ്ട്, അതേ ജലം മേഘമായി പെയ്തിറങ്ങുമ്പോൾ അതിന് മധുരമുണ്ട്, മനസ്സിലായില്ല. നമ്മൾ പോയി നേരെ ഒന്ന് ശാസ്ത്ര പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കാൻ നേരിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ അതിലെ ഉപ്പ് മുഴുവൻ കുടിക്കും, മനസ്സിലായില്ല. ഗുരു അതിനെ മന്ഥനം ചെയ്യുന്ന സമയത്ത് അത് നീരാവിയായി മുകളിലെത്തി പെയ്തിറങ്ങുമ്പോൾ മധുരമുള്ള ജലം കിട്ടും, മഴവെള്ളം, ശുദ്ധമായ അമൃത്, അതാണ് ഗുരു ഇതിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും. അത് ബ്രഹ്മസൂത്രാദികളും അതിന്റെ ഭാഷ്യവും ഒക്കെ പഠിച്ചവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഉപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ശുദ്ധമായ അമൃത ലഭിക്കും. ഇതാണ് അതിന്റെ വിധിയാണ്. അതിൽ ഗുരുലാഭമുണ്ടാണ്. അപാരമായ വേദസാഗരം ഗുരുരൂപി മേഘം കൊണ്ട് മധുരോദാരമാവും. സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ. അത് മഥനം ചെയ്ത് ഗുരുരൂപിയായ ചന്ദ്രൻ. ഊർധ്വം ഗമയൻ ഊർധ്വഗാമി ഉച്ചൈസ്രവസ് ശ്രോതവ്യം. അപ്പോഴാണ് വേദം പഠിക്കാൻ ശ്രോത്രിയനായ ഗുരുവിന്റെ സമീപത്തിലിരുന്ന് ശ്രുതി പാരകനായിത്തീരാൻ. ഗുരു ശ്രോത്രിയനാവണം, ശ്രുതി നിർദോഷമാണ്. പഠിക്കാൻ വരുന്ന ശിഷ്യൻ പാപമുള്ളവനായാൽ മീമാംസാവിരുദ്ധമായ അർത്ഥം മനസ്സിലാക്കി അനർത്ഥങ്ങളിൽ ചാടും. അതാണ് വിരോചനന് പറ്റിയത്. ആസുരി സമ്പത്തുള്ളവൻ, പാപമംഗിലമായ മനസ്സുള്ളവൻ ശാസ്ത്രം പഠിക്കാൻ പോകും. ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമതാണ്. അനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനാദികൾ കൊണ്ട്, അതൊക്കെ എന്തിനാ? വേദാന്തത്തിന്റെ അങ്ങേ തല ആദ്യം അങ്ങ് പഠിക്കും, മനസ്സിലായില്ല. എന്നിട്ട് പാപമംഗിലമായ മനസ്സോടുകൂടി ഇതൊക്കെ അങ്ങ് പഠിച്ചു, എന്നിട്ട് കാണുന്നതിനോടൊക്കെ കയറി തർക്കിക്കും. തർക്കാതെ അപ്രതിഷ്ഠാനാ എന്ന സത്യം മനസ്സിലാക്കില്ല. അതിനുള്ള വിനയമുണ്ടാകണമെങ്കിൽ ഗുരുലാഭവും ശ്രോതവ്യവും. വേദം തന്നെ ചോദിക്കുന്നുണ്ട്, വിവേത്യ അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. ഇത് വേദം ചോദിക്കുന്നതാണ്. ആ ചോദ്യം ഗംഭീരമാണ്. വിവേത്യ അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. വേദം ചോദിക്കുന്നത് ഇവൻ എപ്പോഴാണ് എന്റെ തലയ്ക്കടിക്കുക. ചില ആചാര്യന്മാരുടെ അടുക്കിലേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലും. കുട്ടികൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേ വേദം അവിടെ ഇരുന്നിട്ട് തന്നോട് തന്നെ ചോദിക്കും, ദൈവമേ ഇവനെ പഠിപ്പിക്കുകയാണോ ഇവർ? ഇവൻ എപ്പോഴാണ് എന്റെ തലയ്ക്ക് തല്ലുന്നത്? ഇവനൊരു മൈക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയെ ഇവൻ നിന്ദിക്കും, നിഷേധിക്കും, ശ്രുതി വാക്യങ്ങളെ നിഷേധിക്കും ആളുകളുടെ കയ്യടി കിട്ടാൻ. ഇങ്ങനെയുള്ള ഇവനെ പഠിപ്പിക്കാവോ? വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേദം തന്നെ ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങളിലും മറ്റുള്ളതിലും ഒക്കെ വലിയ വലിയ കാര്യങ്ങള് അടിച്ചു വരുമ്പോ, അത് ഇന്ന സ്വാമി പറഞ്ഞു, ഇന്ന സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അടിച്ചു വരുമ്പോ, ആ അടിച്ചു വരുന്നതിൽ നോക്കിയാൽ വേദ നിഷേധം കാണാം. വേദം അന്ന് പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് വൈദികി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. അപ്പൊ എപ്പോഴാണ് ഇവൻ എന്റെ തലയ്ക്ക് തന്നെ തല്ലുന്നത്? ശുദ്ധി അധിഷ്ഠിതമായി പറയണം. അതാണ് ഉച്ചൈസ്രവസ്. അത് കഴിഞ്ഞാൽ ശാർംഗനുസ്, വിഷ്ണുവിന്റെ വില്ല്. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് മറ്റൊരു പേരാണ് നിധിധ്യാസനം. സമയം എന്തായി? 5 മിനിറ്റ് ഉണ്ട്. തീരുവോന്നറിയില്ല, നമുക്ക് നോക്കാം. തീർന്നില്ലെങ്കിൽ പിന്നൊരു ക്ലാസ് ഉണ്ടായാൽ നമുക്കെടുക്കാം, ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെ ഉമ്മെടുക്കണം എന്ന് പറഞ്ഞ് ഭംഗിയായി ആദ്യം പോലെ തീർത്തു പോകും. പേടിക്കണം. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് നിധിധ്യാസനം എന്ന് പറയും. എല്ലാ സാധനയുടെയും അന്തിമ ലക്ഷ്യം ആത്മദർശനമാണ്. അയം തു പരമോ ധർമ്മോ യദ്യോഗേൻ ആത്മദർശനം നിർവർണയതി നിധിധ്യായതോ ലോകയതി പശ്യതി എന്ന് ആഖ്യാത കോശത്തിലുണ്ട്. ഏകാകാര ചിത്തവൃത്തി പ്രവാഹം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. താഭ്യാം നിർവിചികിത്സാർത്ഥേ ചേതസസ്ഥാപിതസ്യ യത് ഏകദാനത്വമേതദ്ധി നിധിധ്യാസനമുച്യതേ. ശ്രവണ മനനങ്ങൾ കൊണ്ട് പരമാർത്ഥ തത്വത്തിൽ സ്ഥിതമായ ചിത്തത്തിന്റെ ഏകദാനത നിധിധ്യാസം. അത് വില്ലാണ്. ഏതുതരം വില്ല്? പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേ. ഇത് ഉച്ചൈസ്രവസ്. ഊർധ്വഗാമി, അത് കഴിഞ്ഞു വരുന്ന ശൃംഗം. ശൃംഗം ശാർംഗ ധനുസ്. അടുത്തത് പാഞ്ചജന്യം എന്ന ശംഖാണ്. പഞ്ചജനാ ഉത്പാദക യേഷാം തേ പഞ്ചജനാഹ തത്ര ഭവ പാഞ്ചജന്യ. 5 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചദേ ജനാ ജായമാന പഞ്ചജനാഹ 5 ഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചേന്ദ്രിയം. നിധിധ്യാസനം കഴിഞ്ഞ് വ്യുത്ഥാനദശയിൽ ശബ്ദസ്പർശാദി 5 വിഷയങ്ങളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മദർശനം. മുനിയുടെ വ്യുത്ഥാനം, സമാധി വ്യുത്ഥാനം എന്ന 2 അവസ്ഥകളുണ്ട്. സമാധി അവസ്ഥ, ആ അവസ്ഥയിൽ സത്യം സാക്ഷാത്കരിച്ചു നിൽക്കുകയും വ്യുത്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഭാസിച്ച് നിൽക്കുന്നത് ഏതധിഷ്ഠാനത്തിലാണ് എന്നറിയുകയും ചെയ്യുക. ശ്രോത്ര നേത്രാദികൾക്കെല്ലാം അതാതിന്റെ ദേവതകളുണ്ട്. യോഗ സാധന കൊണ്ട് അവ സ്ഫുരിക്കും. ആദ്യം സ്ഫുരിക്കുന്നത് ഓരോ ഇന്ദ്രിയത്തിന്റെയും ദേവതയാണ്. ഒരു 10 ദിവസം സത്യം പറഞ്ഞു നോക്കുക, ദേവതകളൊക്കെ ശക്തമാവുക. 10 ദിവസം ഒരുപാടൊന്നും വേണ്ട, 10 ദിവസം ലൗകികമായ സത്യമേ പറയൂ, ലൗകികമായ നുണയൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ ഈ ദേവതകൾ ഉണരാൻ തുടങ്ങും. തങ്ങളുടെ ദിവ്യധാമത്തിലേക്ക് വരാൻ അവർ യോഗ കർത്താവിനെ ക്ഷണിക്കും. ആ ദേവതകൾ ആ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കാണാം, അനുഭവിക്കാം. ആ ദേവതകൾ കൂട്ടിക്കൊണ്ടുപോകും, കൈപിടിച്ച് ഏഹി ഏഹി വത്സ എന്ന് പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ദിവ്യ ഭോഗങ്ങളിലേക്കുള്ള ആകർഷണം. യോഗി സൂക്ഷിക്കേണ്ടത് ഈ 2 രംഗങ്ങളിലാണ്. ഈ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ദിവ്യ ഭോഗങ്ങൾക്ക് ആകർഷണം വരുമ്പോഴാണ് സംഘം ഉണ്ടാകുന്നത്, കൂട്ടിച്ചേരാനുള്ള പ്രവണതയുണ്ടാവും, വാക്കുകളിൽ ആകർഷണീയത വരും. സൂക്ഷിച്ചില്ലെങ്കിൽ ആ വാക്കുകൾ അവനെ വീഴ്ത്തിക്കളയും. പക്വതന്മാർ കൂടും, അവരവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങും. കളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും അവരോടൊപ്പം കളിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ യോഗം ഭോഗമായി മാറും. ഇത് കണ്ട് ഭോഗത്തിൽ തന്നെ കിടക്കുന്നവൻ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും, മനസ്സിലായില്ല. അതാണ് മിക്കവാറും ഈ വഴി പോകുന്നവർക്ക് സംഭവിക്കുന്ന 1-ാമത്തേത്. ദേവതകളെ ഉപാസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. വഴിക്ക് പോകുമ്പോഴാണ് ഉപാസനയിൽ ദേവതകളെ ഒക്കെ തിരിച്ചറിയണം. ഇത് കണ്ണിന്റെ ദേവതയാണ്, ഇത് ചെവിയുടെ ദേവതയാണ്, ഇത് മനസ്സിന്റെ ദേവതയാണ്. ഈ ദേവതകളൊക്കെ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യഭോഗങ്ങൾക്ക് വേണ്ടി കെഞ്ചും, എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. മിക്കവാറും എല്ലാ മനുഷ്യനും പറ്റുന്നത് ഈ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ പറ്റുന്നതാണ്. അതാണ് 1-ാമത്തത്. 2-ാമത്, ദേവതകൾ ഇവനെ അനുസരിക്കുന്നു.

ബ്രഹ്മം ആകാശം, ആകാശം സുഷ്ടുവായിരിക്കണം. ഗം ബ്രഹ്മ, ഇതുകൊണ്ട് നിധിധ്യാസനമാണ് ജ്ഞാനം. കൗസ്തുഭം, വിഷ്ണുവാണ് സ്വീകരിച്ച ശീതള, സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പുള്ളത്. മുക്താ വിദ്രുമ വജ്ര ഇന്ദ്ര വൈഡൂര്യ സ്ഫടികാദയ ചക്ഷുഷ്യ മണയ ഗീത ലേഖന വിശസൂദനാഹ പവിത്ര ധാരണായാം ച പാപാലക്ഷ്മി മലാപഹ എന്ന് സുശ്രുതൻ രത്നങ്ങളെ പറ്റി പറയുന്ന ഭാഗം. അപ്പോ കും പൃഥ്വിം സ്തുഭ്നാദി വ്യാപ്നോതി ഇതി കുസ്തുബ് സഹ ഏവ കൗസ്തുഭ എന്ന് വിഗ്രഹം. കും സ്തുഭ്നാദി സ്തോഭയതി വാ കുസ്തുഭ സ ഏവ കൗസ്തുഭ. സ്തോഭം വാക്യപൂരണത്തിനുള്ള നിരർത്ഥക ശബ്ദം, കും ഭട്ട് എന്നൊക്കെ വേദത്തിൽ ഉപയോഗിക്കുന്നത്. മുഴുവൻ ശബ്ദപ്രപഞ്ചത്തെയും നിരർത്ഥകമാക്കുന്നത്, സ്വയം പ്രകാശാത്മാവായത് കൗസ്തുഭം. ശബ്ദബ്രഹ്മത്തെ അടുത്തനുഭവിക്കുന്നു, അന്തരംഗ സാധനയില് വളരെ ശ്രേഷ്ഠമായി. ഇത് കഴിയുമ്പോഴാണ് ഇവൻ ആ പ്രപഞ്ചത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് ധന്വന്തരിയായി, ധനും പീഡാ അന്തരയതി ബഹിക്കരോതി ഇതി ധന്വന്തരി, സകല പീഡകളും തീർന്നു. സംസാരത്തിലെ പീഡകള് മൂന്നെണ്ണമാണ്, മൂന്ന് തരം ദുഃഖങ്ങളാണ്. ഏതൊക്കെയാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. വളരെ വിസ്തൃതമാണ്, പിന്നൊരിക്കൽ സമയമുണ്ടാവും. ഈ മൂന്ന് തരം ദുഃഖങ്ങളും തീർത്ത് ധനും പീഡാമന്തരയതി ബഹിക്കരോതി ധന്വന്തരി എന്ന് വരുന്നത്. അസംഖ്യങ്ങളായ പീഡകൾ, അവയെ മൊത്തത്തിൽ തിരിച്ചാൽ ആവരണമെന്നും വിക്ഷേപമെന്നും രണ്ടായി തിരിക്കാം. ആവരണവും വിക്ഷേപവും, അതില് അജ്ഞാനം സാമാന്യമാണ്, ആവരണം വിശേഷമാണ്. അജ്ഞാനം നിലനിൽക്കും, ആവരണം നശിക്കും. ആവരണം പോയാലും അജ്ഞാനം നിലനിൽക്കും, ജ്ഞാനം കൊണ്ട് ആവരണം മാറും, അജ്ഞാനം നിലനിൽക്കുക തന്നെ ചെയ്യും. അസത്വാപാതകം, അപാനാപാതകം എന്ന് രണ്ടു തരം ആവരണങ്ങളുണ്ട്. ബ്രഹ്മമില്ല, അത് അസത്വാപാതകമായ ആവരണം കൊണ്ട് തോന്നുന്നതാണ്. ബ്രഹ്മം ഭാസിക്കുന്നില്ല, അറിയപ്പെടുന്നില്ല, അത് അപാനാപാതക ആവരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഭഗവത് വിഷയകമായ ചിത്തവൃത്തി സമ്പാദനം, ഭഗവത് സമ്മുഖതയും ഭഗവത് ചിത്തവൃത്തി രാഹിത്യവും ഭഗവത് വിമുഖതയും. അപ്പോൾ ധന്വന്തരി ശബ്ദം ശോകനിവൃത്തി. അമൃത് ധന്വന്തരിയുടെ ശിരസാദ്യം, അതിൽ നിന്ന് ആയുർവേദം, അത് കഴിഞ്ഞ് കയ്യില് നിരങ്കുശ തൃപ്തിയാകുന്ന അമൃത്. തഥാ കരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാരം. അത് കഴിഞ്ഞാണ് ഹാലാഹലം വരുന്നത്. അതാണ് ശിവൻ കുടിച്ചത്. എങ്ങനെ കുടിച്ചു എന്ന് പല കൊണ്ട് ശംഖിലെടുത്ത് കുടിച്ചു, അങ്ങനെ പല കണക്കുകളുണ്ട്. കയ്യിൽ കുടിച്ചു എന്നാണ് സ്വീകരിക്കുന്നത്. ശൈവാഗമങ്ങൾ സ്വീകരിക്കുന്ന അദ്ദേഹം കൈക്കുമ്പിളിലേക്ക് വിഷം കയ്യിലെടുത്തു വലിച്ചു കുടിച്ചു. വിഷം അതും രത്നമാണ്. കുടിച്ചിട്ടത് കുടഞ്ഞു, കൈ തൂക്കാൻ തൂവാലൊന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? കൈ കുടഞ്ഞു. കുടഞ്ഞപ്പോ വീണത് ചിലത് ചില മരങ്ങളൊക്കെ വലിച്ചു. അതാണ് വിഷമുള്ള മരങ്ങൾ, മനസ്സിലായില്ല. അതിൽ കുറച്ച് പാമ്പുകൾ നക്കിയെടുത്തു. അതാണ് പാമ്പിന്റെയും തേളിന്റെയും ഒക്കെ വിഷം. അതിൽ നിന്ന് കുറച്ചൊക്കെ മനുഷ്യനെടുത്തു. അതുകൊണ്ടാണ് സർവാംഗം വിഷം. ഇങ്ങനെയാണ് ഐതിഹ്യകാരൻ പറയുന്നത്. യോഗ്യമായ സ്ഥലത്ത് വിഷം രത്നം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. വിഷമായതുകൊണ്ട് രാഗമില്ല. ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും, ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും തീരും. അതുപോലെ ഭൗതികാസ്തിത്വത്തിന്റെ എല്ലാം തീർന്ന് പൂർണാനന്ദരൂപമായ സച്ചിദാനന്ദമായ അഖണ്ഡാകാര വൃത്തി രൂപത്തിലുള്ള ഹാലാഹലം, അത് ഈ സംസാരം കടഞ്ഞെടുത്ത് കുടിക്കുന്ന ദിനം ശിവരാ. അതുകൊണ്ട് ഇന്ന് ഹാലാഹലം കുടിക്കുക, ശിവസ്വരൂപമാവുക, ശിവനെ ഭജിക്കുക. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതം സംരത്നാകൽപ്പോജ്വലംഗം പരശുമൃഗവരാഭിനിഹസ്തം പ്രസന്നം പത്മ

0: ശക്തിംവസാനം വിശ്വദ്യം വിശ്വവന്ദ്യം നിഖില പവഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. അങ്ങനെയുള്ള ശിവനെ ഓം നമശിവായ എന്ന ഷഡക്ഷരമന്ത്രം, പഞ്ചാക്ഷരം നമശിവായ ഷഡക്ഷരമന്ത്രം ജപിച്ച് ഉപാസന ചെയ്യേണ്ട സുന്ദര സുരഭില ഈ മനോഹരമായ രാത്രിയിലേക്ക്, സകല കാകോളങ്ങളും വിശ്വത്തിന്റെ അസ്തമിക്കുന്ന രാത്രിയിലേക്ക്. സമയം കുറവായതുകൊണ്ട് അല്പം സ്പീഡിലാണ് പോയത്, സമയത്ത് തന്നെ ഞാൻ എത്തി എന്നെന്റെ വിശ്വാസം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ, സമയം ഏറ്റവും പ്രധാനമാണ്. ബയോ ക്ലോക്കിലെ സമയം അനുസരിച്ച് കൃത്യമായി കാര്യം ചെയ്തില്ലെങ്കിൽ അത് കൃത്യവിലോപമാണ്. അതുകൊണ്ട് കൃത്യമായി അതിനുള്ളിൽ തീരാൻ ഭഗവാൻ സദാശിവൻ പ്രത്യേകിച്ച് ദിഗ്ഗജങ്ങളെ കയ്യിലാക്കിയിട്ടുള്ള പഞ്ചമുഖനായ രുദ്രൻ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആ അനുഗ്രഹം ലഭിച്ചാൽ എന്താണ് നേടാൻ സാധിക്കാത്തതുള്ളത്? ആ പരമശിവന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ പോരായ്മകൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, അനുഭവിച്ചു വരുമ്പോൾ, അനുഭവങ്ങളുടെ തലങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മകൾ ദർശിച്ചാൽ ആ പോരായ്മകൾ എന്റെ ദൃഷ്ടിയുടെ വൈകല്യമാണ്, അവയ്ക്കുള്ള ഫൽസനം എന്നിൽ ഒതുക്കി നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നല്ലത് വല്ലതും നിങ്ങളോട് പറഞ്ഞു വന്ന് നിങ്ങളുടെ അനുഭവം കൊണ്ടും വിശ്വാസം കൊണ്ടും പഠനം കൊണ്ടും തോന്നിയാൽ അവയൊന്നും എന്റേതല്ല, എന്റെ പൂർവ്വ ആചാര്യന്മാരുടേതാണ്, എന്റെ ഗുരുക്കന്മാരുടേതാണ്. അവരുടെ പാദാരവിന്ദങ്ങളെ മാത്രമായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്നതിന് വേണ്ടിയാണോ ഈ ജന്മം സാഫല്യമുള്ളതാക്കി തീർക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്, ആ പുണ്യശ്ലോകന്മാരുടെ പാദാരവിന്ദങ്ങളെ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ബ്രഹ്മസൂത്രം കമന്ററി ഇൻ മലയാളം, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: പറയുന്നു ആത്മവിചാരം. അപ്പോൾ ഈ ആത്മവിചാരം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. രാവിലെ 6:30 to 8 വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ആത്മവിചാരം. ആത്മവിചാരം എന്താണെന്ന് ഈ ചോദിച്ചാണെന്നറിയാം, ആ ഈ സംഗതിയുടെ പേരെന്താണെന്ന് അറിയില്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല പല്ലുവേദനയുണ്ട്. പല്ലുവേദന ഉണ്ടപ്പോൾ ഗുരുവിന്റെ അടുത്ത് ചെന്ന് അല്ലയോ ഗുരു എന്താണ് ഈ പല്ലുവേദന എന്ന് ചോദിക്കേണ്ട ആവശ്യം ഒരു ശിഷ്യനും വരത്തില്ല, ഒരു ഗുരുവിനും ഉപദേശിക്കേണ്ടി വരത്തില്ല. അല്ലയോ ശിഷ്യ ഈ വേദനയാണ് പല്ലുവേദന എന്ന് ഉപദേശിക്കേണ്ട ആവശ്യം ഒരു ഗുരുവിനും വരത്തില്ല. കാരണം പല്ലുവേദന എന്താണെന്നുള്ളത് അയാൾക്ക് വ്യക്തമായും മനസ്സിലാവും. പക്ഷെ മലയാളിയാണെങ്കിൽ അതിന് പല്ലുവേദന എന്ന് പറയും, ഇംഗ്ലീഷുകാരനാണെങ്കിൽ അതിന് വേറെ എന്തോ പെയിൻ എന്ന് പറയും. അപ്പോൾ ഈ വ്യത്യാസം വരത്തുള്ളൂ. അതുകൊണ്ട് ഈ ആത്മവിചാരം എന്തെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ആത്മവിചാരം. ഇവിടെ തന്നെ നമ്മൾ വേറെന്താ പറയുന്നത്, പരദൂഷണം പറയുകയാണ്. അല്ലല്ലോ, നമ്മൾ രാവിലെ 6 മുതൽ 8 മണി വരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം, നമ്മളിത് കഴിഞ്ഞാലും ഞാനിവിടെ വന്ന് ഇത് പറയാതിരിക്കുമ്പോഴും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം തന്നെ, ഒരു സേവയും ആത്മവിചാരവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചൊരു സാധനമല്ല. ആ കാര്യത്തെ ഞാനിപ്പോൾ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പുതുതായ കാര്യങ്ങളല്ല. അതുകൊണ്ട് വേദാന്തത്തിന്റെ ഒരു വിചാര രീതി അനുസരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ ആത്മവിചാരം എന്ന് പറയുന്നത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമല്ല. ആത്മാവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് ആത്മവിചാരം തന്നെ. അന്ന് ശാസ്ത്രീയമായ ചില രീതികൾ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് നമുക്ക് ഈ ശാസ്ത്രത്തിന്റെ മാധ്യമത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഭജന പാടുന്നു, അമ്മയെ സ്തുതിക്കുന്നു, അമ്മയെ ധ്യാനിക്കുന്നു, ഇതെല്ലാം ആത്മവിചാരമാണ്. ഇതൊക്കെ തന്നെയാണ് ആത്മവിചാരം. പിന്നെ ഇത് ബ്രഹ്മസൂത്രത്തിലൂടെ ഒരു പക്ഷേ നമ്മളത് ചെയ്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തില്ലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് ആത്മവിചാരം. ആത്മാവിനെ സംബന്ധിക്കുന്ന ഏത് കാര്യങ്ങളും ഇതെല്ലാം ആത്മവിചാരം തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇനിയും വിശദമാക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പല്ലുവേദനയെ ഇനി വിശദമാക്കി തരേണ്ടതുപോലെ ഇതിനെ വിശദമാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? പല്ലുവേദന ഇന്നതാണെന്ന് പല്ലുവേദനിക്കുന്നവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ആത്മവിചാരം എന്ന് പറയുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടത്തും. അപ്പോൾ ഇതിലൂടെ എങ്ങനെ ആത്മജ്ഞാനത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആർക്കും യാതൊരു ഉത്കണ്ഠയും വേണ്ട. കാരണം ശരിയായ പല്ലുവേദന വരുമ്പോൾ അത് നമുക്ക് ആരുടെ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഇത് വേദനയാണോ എന്നുള്ളത്. ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ആരുടെത്തും പോയി ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല, ഈ സാധനം ആത്മജ്ഞാനമാണോ അതേ മറ്റെന്തെങ്കിലും ജ്ഞാനമാണോ. അങ്ങനെ ഒരു സംശയം ചെയ്തൊരു ഒരു ആത്മജ്ഞാനിക്കും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകത്തുമില്ല. അതിന് വേണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, ആത്മജ്ഞാനം ഉണ്ടാകുമെന്നുള്ളതിന് ഗ്യാരണ്ടിയില്ല. ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആത്മജ്ഞാനമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് എങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാകും അതിനെക്കുറിച്ച് യാതൊരു വേവലാതിയും വേണ്ട. ആത്മവിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവിടെ തന്നെ ചെന്ന് എത്തും എന്നാണ്. അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യന്മാരും ഗുരുക്ക ശാസ്ത്രവും എല്ലാം അസംബന്ധമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ എത്തിച്ചേരും. അങ്ങനെ എങ്ങനെ എത്തിച്ചേരും? അപ്പോൾ എത്തിച്ചേരുമ്പോൾ എനിക്കത് അറിയാൻ പറ്റുമോ? അങ്ങനെയൊന്നും സംശയിക്കേണ്ടായിരിക്കില്ല. ഇതിന്റെ ഫലം അതാണ്. ബ്രഹ്മസൂത്രം തന്നെ എന്താണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സമന്വയം അവിരോധം സാധന ഫലം, നാല് അധ്യായങ്ങളാണ്. അവസാനം ഇത് അവസാനിപ്പിക്കുന്ന ഫല അധ്യായത്തിലാണ്. അതായത് ആത്മജ്ഞാനം മാത്രമല്ല ആത്മജ്ഞാനത്തിന്റെ ഫലമായ മുക്തിയും, ആത്മജ്ഞാന ഫലമാണ് മുക്തി, ആ മുക്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത് ബ്രഹ്മ സൂത്രത്തിന്റെ. പണ്ട് പ്രസിദ്ധനായ ഒരു ഗുരുവിനൊരാ ഒരു ശിഷ്യനോട് പറഞ്ഞ്, നീ ആശ്രമത്തിൽ വന്നു നിന്ന് 12 വർഷം കൃത്യമായിട്ട് എന്റെ കൂടെ നിന്ന് ഈ വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 12 വർഷം കഴിയുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ശിഷ്യൻ ഇത് വിശ്വസിച്ച് 12 വർഷം കൃത്യമായി നിന്ന് പഠിച്ച് 12 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായില്ല. ശിഷ്യൻ മുൻകോപിയായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമുക്കാർക്കും ഇത് ഗ്യാരണ്ടി കൊടുക്കാനൊക്കത്തില്ല. കാരണം ഇത് ആർക്കും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇതിന് കാലവും ദേശവും ഒന്നുമില്ല. എങ്ങനെയോ അത് സംഭവിക്കാം. അതിന് ഗുരുകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊരു മഹാഗുരുവിന്റെ പാദസേവ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഗുരുകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി. ഗുരുകൃപയുണ്ടെങ്കിൽ ഉണ്ടാകും എന്ന് പറയാം. പിന്നെ ഇതിന് വരുന്ന തടസ്സങ്ങൾ എന്താണ്? ഇതിന് വരുന്ന തടസ്സങ്ങൾ എന്താണ്? പ്രധാനമായി വരുന്നത് വിപരീയമാണ്. ഇതിന് വരുന്ന തടസ്സം എന്ന് പറയുന്നത് പ്രധാനമായി വരുന്ന തടസ്സം എന്ന് പറഞ്ഞാൽ വിപരീയം. അതായത് ഒരു കാര്യത്തെ ശരിയായി ധരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആ കാര്യങ്ങൾ വിപരീതമായി ധരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായി വരുന്ന തടസ്സം എന്ന് പറയുന്നത്. ഇതിന് വിപരീയം, അജ്ഞാനം, വിപരീയം, ഇതൊക്കെയാണ് സംശയം. ഇതാണ് പ്രധാനമായി വരുന്ന 3 തടസ്സങ്ങൾ എന്ന് പറയുന്നത്. അജ്ഞാനം, വിപരീയം, സംശയം. അജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ സാധകന്മാരെന്നുള്ള നിലയ്ക്ക് അജ്ഞാനം എന്ന് പറയുന്ന ഒന്നിപ്പോ ഇല്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അജ്ഞാനങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. സാമാന്യ വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങളിലേക്ക്, ഗുരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്, ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ പ്രാഥമികമായ ദോഷം അജ്ഞാനം മാറി. പക്ഷെ വീണ്ടും വിപരീയം വരാം. വിപരീയം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ശരിയായി ധരിക്കേണ്ടതിന് വിപരീതമായി ധരിക്കുക. അത് സാധനയിലോ സാധ്യത്തിലോ ഒക്കെ സംഭവിക്കാം. അങ്ങനെയാണിപ്പോൾ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. നമ്മളതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാതെ മറ്റെന്തെങ്കിലുമായിട്ട് ധരിക്കുക, അതാണ് വിപരീതം എന്ന് പറയുന്നത്. വിപരീതമായി കാര്യങ്ങളെല്ലാം ധരിക്കുക. സംശയം അതോടൊപ്പം വരാം. ഈ പറയുന്നതൊക്കെ ശരിയാണോ? അങ്ങനെ പലപ്പോഴും മനസ്സിൽ സംശയം വരാം. എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്റെ ജീവിതം വ്യർത്ഥമായി തീരുമോ? ഇത്രയും കാലം ആശ്രമത്തിൽ നിന്ന് സേവനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്താവും? അധോ ഗതിയാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാം. ഇതാണ് സംശയം എന്ന് പറയുന്നത്. സദ്ഗതിയാണോ അതേ അധോഗതിയാണോ ഇനി കാത്തിരിക്കുന്നത്? തോന്നാമല്ലോ, മനസ്സിൽ ചിലപ്പോൾ തോന്നാം സംശയം. എല്ലാത്തിനും സംശയം തോന്നാം. ഈ ശാസ്ത്രം ഇതൊക്കെ ശരിയാണോ? ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഉപദേശങ്ങളൊക്കെ ശരിയാണോ? ഇതെന്താണ്? ഒരു ഇതിങ്ങനെ പരമ്പരയായിട്ട് നമ്മളെപ്പോലെയുള്ളവരെ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ എന്താണ്? മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഈ കടന്നു വന്നുകൊണ്ടേയിരിക്കുക. തത്വം മനസ്സിൽ ഉറയ്ക്കാതിരിക്കുക. അപ്പോൾ ഇത് സംശയമാണ്. അപ്പോൾ അജ്ഞാനം, വിപരീയം, സംശയം. അജ്ഞാനം എന്ന് പറയുന്ന ദോഷം നീങ്ങിയിരിക്കുകയാണ്. സംശയ വിപരീയങ്ങൾ, തത്വജ്ഞാനം ഉറച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി ഞാൻ പറയുകയാണ്. തത്വജ്ഞാനം ഉറച്ചിട്ടില്ലാത്തവർക്ക് ഈ രണ്ടും വരാം. ഇതിനെന്താണ്? ഇതിന് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്, പിന്നെ നമ്മുടെ ശ്രവണ മനനാദി സാധനകൾ കൊണ്ട് ഒക്കെ ഇതിനെ പരിഹരിക്കും. ഇത് പരിഹരിച്ചു പോയി കഴിഞ്ഞാൽ അതും അവസാനിക്കും. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ, ചിന്തകൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താണോ പ്രതികൂലമെന്ന് വരുന്നത് അതിനെയൊക്കെ ഉപേക്ഷിക്കുക. പ്രതികൂലമായ ചിന്തകളെ നമ്മൾ സ്വയം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ആ സമയം കൂടി നല്ല വിചാരങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആത്മവിചാരത്തെ കൂടുതൽ നിർത്തുക. അന്ന് കൂടുതൽ തടസ്സം കാണുന്നുണ്ടെങ്കിൽ പറയണം നമ്മുടെ അന്ധകരണത്തിന്റെ ദോഷമാണ് എന്ന് മനസ്സിലാക്കാം. ആത്മവിചാരത്തിൽ ഒരാളുടെ മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അന്ധകരണത്തിന്റെ ദോഷങ്ങളാണ്, രാഗാദി ദോഷങ്ങൾ. ആ ദോഷങ്ങൾ അയാളുടെ മനസ്സിൽ ധാരാളം വികല്പങ്ങളെ ഉയർത്തിവിടുന്നു. ധാരാളം വികല്പങ്ങൾ അയാളുടെ ഉള്ളിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വ്യക്തത വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മനന നിധ്യാസങ്ങൾ സംഭവിക്കുന്നില്ല. മനസ്സിന് വ്യക്തതയും മനസ്സിന് ഏകാഗ്രതയും സംഭവിക്കുന്നില്ല. ഇത് രണ്ടും സംഭവിക്കാതിരിക്കുമ്പോൾ വികല്പങ്ങൾ കൂടും മനസ്സിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തുടർന്ന് ചെയ്തു പോകുന്നതിന് ആത്മവിചാരത്തിന് തടസ്സം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിനെന്താണ് നിർദ്ദേശിക്കുന്ന മാർഗം? ഒന്ന് ഇത് തന്നെയാണ്, മനസ്സിനെ ശുദ്ധമാക്കാൻ ശ്രമിക്കുക എന്നാണ്. മനസ്സിനെ ശുദ്ധമാക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് പ്രാർത്ഥിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം, മനസ്സിന് ശുദ്ധി നൽകുന്നതിന് വേണ്ടി. അത് ഏറ്റവും നല്ല ഉപായം. അല്ല, സൽപ്രവൃത്തികളിൽ മുഴുകാം. സൽപ്രവൃത്തികളിൽ മുഴുകി മനസ്സിൽ നിസ്സംഗതയും നിഷ്കാമതയും എല്ലാം വളർത്തിക്കൊണ്ടുവരാം. മനസ്സിന് ശുദ്ധി സംഭവിക്കും. മനസ്സിന്റെ ശുദ്ധി സംഭവിച്ചു നമ്മളെങ്ങനെ തിരിച്ചറിയും? മനസ്സിലെ രാഗദ്വേഷങ്ങൾ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാകാം മനസ്സ് ശുദ്ധമായി കൊണ്ടിരിക്കുന്നു എന്ന്. മനസ്സിൽ ആശയങ്ങൾ വ്യക്തമായി ധരിക്കുമ്പോൾ, മനസ്സ് ഏകാഗ്രമായി ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ, മനസ്സിലെ രാഗം, ദ്വേഷം, അസൂയ, കോപം തുടങ്ങിയ വികാരങ്ങൾ, അഹന്ത, ഇതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാം മനസ്സ് ശുദ്ധമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന സങ്കല്പ വികല്പങ്ങൾ, ഇത് മനസ്സിൽ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാകാം മനസ്സ് ശുദ്ധമായി എന്ന് മനസ്സിലാകാം. മനസ്സിന്റെ മാലിന്യം, അശുദ്ധി എന്ന് പറയുന്നത് രാഗാദികളാണ്. അത് എപ്പോൾ മനസ്സിൽ കുറയുന്നുവോ അപ്പോൾ മനസ്സ് ശുദ്ധമായി. അതിനുവേണ്ടിയിട്ട് എന്താണ് പറയുന്നത്? അതിനാണ് കാമകർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തെ അനുഷ്ഠിക്കുക, പ്രവർത്തിക്കുക എന്നർത്ഥം. അപ്പോൾ ആ പ്രവൃത്തിയിലെങ്കിലും മനസ്സ് ഏകാഗ്രമാകും. ആ പ്രവൃത്തിയിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സിൽ ദുർവാസനകളെ വളർത്താതിരിക്കാൻ പറ്റും. മനസ്സിൽ ദുർവാസനകൾ വളരാതിരിക്കുമ്പോൾ ക്രമേണ മനസ്സ് ശുദ്ധമായി വരും. അത് കൂടുതൽ അതിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കാതിരിക്കും. അപ്പോൾ മനസ്സ് ക്രമേണ ശുദ്ധമായി വരും. അതിനുവേണ്ടിയിട്ട് ബാക്കി എന്തെല്ലാം സാധനകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ജപമോ ധ്യാനമോ മറ്റെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്ത് മനസ്സിന് ശുദ്ധമാക്കുക. അത് ശുദ്ധമാക്കുന്നതിന് സഹായിക്കുന്നു ഈ പറയുന്ന ആത്മവിചാരം. ഈ ആത്മവിചാരം എന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറയുന്ന ഫലത്തെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അത് അന്ധകരണ ശുദ്ധിക്കും കാരണമാണ്. അന്ധകരണ ശുദ്ധിയും ഉണ്ടാക്കുന്നുണ്ട്. അത് പറയും ആത്മവിചാരത്തിന് രണ്ട് ആണ്, മുഖ്യഫലം അവാന്തരഫലം എന്ന് പറയുന്നത്. ആത്മവിചാരത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. അതിന്റെ അവാന്തരഫലം, ഗൌണഫലം, അതായത് ആനുഷംഗികമായി വരുന്ന ഫലങ്ങൾ, മുഖ്യമല്ലാത്ത ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചിത്തശുദ്ധി, അന്ധകരണ ശുദ്ധിയാണ്. കാരണം ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുർവിചാരങ്ങൾ വരുന്നില്ല, ദുശ്ചിന്തകൾ വരുന്നില്ല, മനസ്സ് ഊർധ്വമുഖമായിരിക്കുന്നു. അതായത് മനസ്സ് ആത്മവസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു. അപ്പോൾ എന്താണ് അത്? ആത്മവിചാരത്തിന്റെ അവാന്തര ഫലമാണ്. ഈ സമയം നമ്മുടെ ഉള്ളിൽ ജ്ഞാനമൊന്നും പ്രകടമായില്ലെങ്കിലും മനഃശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിചാരത്തിന്റെ ശ്രവണ മനന നിധ്യാസങ്ങളുടെ അവാന്തര ഫലമായി പറയുന്നു എന്താണ് അന്ധകരണ ശുദ്ധി. അന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മറ്റ് ചിന്തകളെ ഒഴിവാക്കുന്നതിനും ആത്മവിചാരത്തിൽ എന്ന് വെച്ചാൽ സദാസമയവും ആത്മാവിനെ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവ് ആത്മാവ് ആത്മാവ് ആത്മാവ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഊളം പറയങ്ങാനും കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന് താമസമില്ല. അങ്ങനെ വിചാരിക്കുകയല്ല, നമ്മൾ ആത്മതത്വത്തെ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെയും പോയി ആത്മാവ് ആത്മാവെന്ന് പറയരുത്. പ്രസിൽ ചെന്ന് നിൽക്കുമ്പോഴും അടുക്കള നിൽക്കുമ്പോഴും കൈകൊള്ളും, അതിന്റെ ഇടയ്ക്ക് വിരള പോവും, അപകടങ്ങളുണ്ടാവും. അവിടെയൊന്നും അതല്ല ആത്മവിചാരം എന്ന് പറയും. പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ മനസ്സിനെ കൊടുത്ത് ചെയ്യാം. പക്ഷേ അന്തർലീനമായ ഒരു ധാരണ നമ്മൾ നിന്ന് വിട്ടുപോകാതിരിക്കുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പുരുഷനാണ്, ഞാൻ എവിടെ പോയാലും എൻ്റെ ഉള്ളിൽ പുരുഷനാണെന്നുള്ള ബോധമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഞാൻ പുരുഷൻ പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം വേറെയാണെന്നാണ്. പക്ഷേ എനിക്കറിയാം എന്റെ ബോധമുണ്ട്. ആ ബോധം എവിടെ നിൽക്കുന്നു? അത് അന്തർലീനമായ ഒരു ബോധം. അതിന് ഞാൻ അറിയാതെ തന്നെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു. ഞാൻ മനുഷ്യനാണ് പുരുഷനാണ്. ഇത്തരം ധാരണകൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ രൂഢമൂലമായിരിക്കുന്നത് അതുപോലെ ആത്മസ്വരൂപം ആണ് താനെന്നുള്ളത് രൂഢമൂലമായി വരുന്ന ഒരു ഭാവം. അതാണ് വളർത്തിയെടുക്കേണ്ടത്. ബാഹ്യമായ ആവർത്തനങ്ങളല്ല, അങ്ങനെ ബാഹ്യമായി ആവർത്തിക്കാൻ സമയം കിട്ടുന്നില്ലെന്നായിരിക്കും ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പണിയുണ്ട്. പണിയുന്ന സമയത്തും ആത്മ അനാത്മനോഹോ വിഷയവിഷയിനോഹോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പറയുന്നത് അല്ല ആത്മവിചാരം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ അപകടം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടിവിടെ എന്താണ്, ഇതാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ പറയുന്നത്. ഇത് സർവധർമാൻ എന്ന് പറയുന്നു, ഗീതയിലെ വിഷയമാണ്. അവിടെ ധർമ്മശബ്ദം വരുന്നുണ്ട് എന്നാണ്. സർവധർമ്മങ്ങളെയും പരിത്യജ്യ എന്നാണ്. ധർമ്മം എന്ന് പറയുന്നതിന് അവിടെ ഇപ്പോൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായമാണ് മറുപടിയായി പറയേണ്ടതെന്നും കൂടെ സൂചിപ്പിക്കണം. കാരണം എനിക്ക് ഈ കാര്യത്തിനൊന്നും സ്വന്തമായ അഭിപ്രായമുള്ള ആളല്ല. സ്വന്തമായ സമ്പ്രദായങ്ങളോ സ്വന്തമായ അഭിപ്രായങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ ആരുടെയെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ശിവാമൃത ചൈതന്യ സ്വാമി എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ഈ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സമ്പ്രദായം എന്തോ അത്, ഏത് സമ്പ്രദായത്തിൽ ചെന്നാൽ അതിനോട് ഞാനങ്ങ് ചേരും. അപ്പം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെയാണ് ഈ കാര്യത്തിലും. ഇപ്പം ധർമ്മം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായം അറിയേണ്ടത്? നമ്മൾ ഈ ഇപ്പം ചർച്ച ചെയ്ത് വരുന്ന അദ്വൈത ആചാര്യന്റെ അഭിപ്രായമാണോ, അതോ ഇനി വേറെ ആരുടെയെങ്കിലും അഭിപ്രായമാണോ, എന്റെ സ്വന്തം അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അതാണോ, അതാണ്. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്തായാലും ധർമ്മം എന്നുള്ളതിന് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വരുന്നതനുസരിച്ച് ആചാര്യസ്വാമിയുടെ അഭിപ്രായം ആയിരിക്കും, അതാണോ ഉദ്ദേശിക്കുന്നത്. അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് വരി ആ അതെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മം എന്നുള്ളതിന് ആചാര്യസ്വാമികൾ ഇത് ഗീതയുടെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടുത്തെ സർവധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാനുള്ള മടി കൊണ്ടാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇത് സ്വയം വായിച്ചു നോക്കാൻ വയ്യ. എന്നാൽ ഒരാൾ ഇത് വായിക്കാനായിട്ട് ഇരിക്കൊണ്ടല്ലോ അയാളുടെ അടുത്ത് ചോദിച്ച് നമ്മൾ സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നത് സർവധർമ്മം എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളും, അത് തന്നെ സർവകർമ്മങ്ങളും പരിത്യജിക്കുക എന്നാണ്. സർവകർമ്മങ്ങളെയും പരിത്യജിക്കുക എന്നുള്ളതാണ്, സർവത്തെയും പരിത്യജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വീണ്ടും പറയും, അങ്ങനെ സർവത്തെയും പരിശ്രമിക്കുകയാണെങ്കിൽ ആശ്രമ സേവനം പരിത്യജിക്കണമെന്ന് ചോദിക്കും. പറഞ്ഞല്ലോ ത്യാഗം എന്ന് പറയുമ്പോൾ വിഹിതാനാം കർമ്മണാം വിധിന പരിത്യാഗ, വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ വിധിപ്രകാരം പരിത്യജിക്കുക, അതാണ് സർവകർമ്മത്യാഗം. ഇതെപ്പോഴും ഓർക്കണം. കർമ്മത്തെ ത്യജിക്കാൻ നമുക്ക് സാധ്യമല്ല. ഉദ്യോഗം രാജിവെച്ചിട്ട് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് സന്യാസമാകത്തില്ല. ആശ്രമത്തിൽ നിന്ന് അവിടെയും പണിയുണ്ട്. വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയാം എന്റെ പണി ചെയ്തു എന്ന് പറയും, അപ്പോൾ അത് സന്യാസമാകും. അതാകുന്നില്ല. നമ്മളെന്ത് ചെയ്തു, ഒരു കർമ്മം മാറ്റി വേറൊരു കർമ്മത്തെ എടുത്തു എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം കർമ്മത്യാഗം എന്ന് പറയുന്നത് ആന്തരികമായി സംഭവിക്കേണ്ട ഒന്നാണ്. ഒരു കർമ്മത്തെ മാറ്റി വേറൊരു കർമ്മത്തെ എടുക്കുമ്പോൾ അത് കർമ്മത്യാഗമാകത്തില്ല. പിന്നെ മറ്റ് കർമ്മ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒരു കർമ്മത്തെ വിട്ട് വേറെ കർമ്മത്തെ എടുക്കുന്നു. അങ്ങനെ ഒരു കർമ്മം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഇനി ഉദ്യോഗം വേണ്ട, ആശ്രമത്തിൽ പോയി അവിടെ നിന്ന് ചാപ്പാടൊക്കെ അടിച്ച് സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിച്ചാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കർമ്മം വേറൊരു കർമ്മം അവിടെ സ്വീകരിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? കർമ്മത്യാഗം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. അതിന് ഏതോ മഹാത്മാ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തെങ്ങ് ഇങ്ങനെ വളർന്ന് വളർന്ന് പോകുമ്പോൾ അതിൻ്റെ മടലുകളെല്ലാം കുഴിഞ്ഞു കുഴിഞ്ഞ് വീഴുന്നു. ഓല അതെങ്ങനെയാണ്? അത് ആ ഓല പഴുത്ത് ഉണങ്ങി താഴെ വീഴണം. അതുപോലെ കർമ്മം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, സഹജമായിട്ടുള്ള കർമ്മങ്ങൾ. അല്ലാതെ നമ്മൾ കർമ്മത്തെ ത്യജിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉദ്യോഗം രാജിവെപ്പേ ആകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അതിന് കർമ്മത്യാഗം എന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു ഉദ്യോഗം സ്വീകരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗം രാജിവെക്കുന്നു. അത് സ്വന്തം അനുഭവത്തെ നോക്കുക. ഞാനിന്നാണ് പറഞ്ഞു തരുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു, ആശ്രമത്തിൽ ഒന്ന് വേറൊരു പ്രവൃത്തി ചെയ്യുന്നു, ഇവിടെ എവിടെയെങ്കിലും കർമ്മം ത്യജിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു, അതാണ് പ്രത്യേകത. ആശ്രമത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മം ത്യജിക്കണമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമായിരിക്കും സംഭവിക്കുന്നത്. സൽക്കർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ചെയ്യാൻ ദുഷ്കർമ്മമേ ഉള്ളൂ, അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സർവകർമ്മത്യാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ സർവകർമ്മത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആശ്രമത്തിൽ വന്ന് സ്വാമിയായി. നമുക്ക് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ദുർവിചാരത്തെ ത്യജിക്കുന്നതിന് പോലും ശക്തിയില്ലാത്ത നമ്മളാണ് സർവകർമ്മത്യാഗത്തെക്കുറിച്ച്. സർവവിചാരങ്ങളെയും സർവകർമ്മപ്രചോദനങ്ങളെയും ത്യജിക്കേണ്ടി വരുന്ന സർവകർമ്മത്യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നടപ്പുള്ള കാര്യം വരുന്നതാണ്. നടക്കാത്ത കാര്യമാണ് ഇപ്പോ തൽക്കാലം. എന്തുകൊണ്ട്? നമ്മളിൽ വരുന്ന ഒരു ചെറിയ ദുർവിചാരത്തെ പോലും നമുക്ക് തത്സമയം തിരിച്ചറിഞ്ഞ് ഇത് ധരിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഒരു നിസാര കാര്യത്തെ, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വിവരക്കേടിനെ, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ ഒരു അവിവേകത്തെ പോലും ത്യജിക്കുന്നതിന് കഴിവില്ലാത്തവരാണ് നമ്മൾ. പിന്നെ ഈ മഹത്തായ സർവധർമാൻ പരിത്യജ്യ ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? അതൊന്നും തൽക്കാലം നടപ്പുള്ള കാര്യമില്ല. തൽക്കാലം ചെയ്യാമെന്നുള്ള കാര്യം നോക്കുക, അത് കർമ്മത്യാഗമല്ല, കർമ്മ അനുഷ്ഠാനമാണ് നമ്മളെ സംബന്ധിച്ച്. അല്ല, ആരെങ്കിലും അങ്ങനെ തയ്ച്ചിട്ടുള്ളവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണ് ഇത്, അല്ലെങ്കിൽ എന്റെ സ്വന്തം അനുഭവം പറഞ്ഞാണ്. അപ്പോ സർവകർമ്മ പരിത്യാഗം, ഈ ഗീതി പറയുന്ന സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കുന്നതാണ് എന്ന് ചോദിക്കുക. എന്നാ പിന്നെ അർജുനനോട് എന്താ അത് പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നത്? അതൊരാശയം അർജുനന്റെ മുമ്പിൽ വയ്ക്കുകയാണ്, ഒരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഗുരു നമുക്കൊരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി തരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നീ ഈ നിമിഷം ആ ലക്ഷ്യത്തിൽ എത്തിയെന്നല്ല അതിന്റെ അർത്ഥം, ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നീ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുറെയെങ്കിലും ദുർവാസനകളെ ദുർവിചാരങ്ങളെ നമുക്ക് പരിത്യജിക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ കഴിയുന്നയാള് പിന്നെ അടുത്ത് ചിന്തിച്ചു നോക്കുക സർവധർമ്മ പരിത്യാഗത്തെക്കുറിച്ച്. നമ്മൾ പറയുന്നത് വേദത്തിൽ പറയും, ആദ്യം എന്താണ്? നിഷിദ്ധ കർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ കാമ്യകർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ നിത്യ നൈമിത്തികങ്ങളെ പരിത്യജിക്കുക. വേദത്തിൽ തന്നെ അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, നമുക്കങ്ങനെ സർവധർമ്മ പരിത്യാഗം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചെയ്യുക, നമ്മളുടെ ദുഷ്കർമ്മങ്ങളെ പരിത്യജിക്കുക. നമ്മളിൽ ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ അത് ആന്തരികമായി പരിത്യാഗം വരണം. നമ്മളിരിക്കുന്ന ദുർവിചാരങ്ങളെ പരിത്യജിക്കുക, അത് വരുത്തിരിക്കുക. അതിൽ നമ്മൾ വിജയിക്കുമെങ്കിൽ ശരി, പിന്നീട് അങ്ങോട്ട് സൽക്കർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നു. അല്ല, അതിനെല്ലാം യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഈ നിമിഷം പരിത്യജിക്കാൻ കഴിയും. പിന്നെ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. സർവധർമ്മത്തെയും പരിത്യജിക്കാൻ ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്ക് സർവധർമ്മ പരിത്യാഗം ചെയ്യാൻ കഴിവുള്ള പുണ്യ അതിരേഖ ശ്രദ്ധിച്ച അപൂർവ ജീവന്മാർ ഈ ഭൂമണ്ഡലത്തിലുണ്ടാവും. അങ്ങനെയുള്ളവർ ഉത്തമന്മാരായ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവർക്കത് സഹജമായി സംഭവിച്ചെന്നിരിക്കാം. അതിനെ നിഷേധിക്കുന്നില്ല. ഒരു സാമാന്യമായ തത്വം പറയുകയാണ് സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത് സർവധർമ്മത്തിൻ്റെയും പരിത്യാഗം തന്നെയാണ് എന്നാണ്. അത് സാധ്യമാകുമെങ്കിൽ ഒരു ആശയപരമായി നമുക്കതിനെ എത്രമാത്രം ഉൾക്കൊള്ളാമോ അത്രമാത്രം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമായിട്ട് കഴിയത്തുള്ളൂ. അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം എന്നാണ് അർത്ഥം. ഇത് ചോദിച്ചിരിക്കുന്നത് ആത്മാവിന്റെ ധർമ്മം അനാത്മാവിൽ അധ്യസിക്കുന്നു, അനാത്മധർമ്മങ്ങൾ ആത്മാവിൽ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചർച്ച ചെയ്യുന്ന സിദ്ധാന്ത പക്ഷത്തിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അടുത്ത ഈ ചർച്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാവും, എങ്ങനെ അനാത്മധർമ്മങ്ങൾ ആത്മാവിലേക്ക് വരുന്നു. ഉദാഹരണ സഹിതമായി ആ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അടുത്ത് വരുന്നത് ഈ പൂർവർഷം കഴിഞ്ഞാൽ വരുന്ന സിദ്ധാന്തം അതാണ്, എങ്ങനെ ഈ പരസ്പര അധ്യാസം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആത്മാവ് നിർലിപ്തമാണ്, നിരഞ്ജനമാണ്, ശരിയാണ്. അങ്ങനെയുള്ള ആത്മാവിൽ അനാത്മധർമ്മങ്ങളുടെ അധ്യാസം സംഭവിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആത്മാവിന് അനാത്മാവിൽ അധ്യാസം സംഭവിക്കാൻ പാടില്ല എന്നാണ്. അത് ശരി തന്നെയാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം നിർഗുണവും ഇതെല്ലാവരും ചോദിക്കുന്നവർ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്. നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം സാധാരണ പഴയ കാലം മുതൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഈ ഭ്രമം സംഭവിക്കുന്നു, എങ്ങനെ ഈ സൃഷ്ടി സംഭവിക്കുന്നു, ഈ പറയുന്ന ആത്മവസ്തു അല്ലെങ്കിൽ ഈശ്വരൻ ശുദ്ധനും മുക്തനുമാണെങ്കിൽ എങ്ങനെ ഈ മാലിന്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, ഇത് എങ്ങനെ ഈ പുണ്യഭാവങ്ങൾ വരുന്നു, എങ്ങനെ ഈ സൃഷ്ടി വരുന്നു, സൃഷ്ടിസ്ഥിതികളെല്ലാം എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ ആനന്ദ സ്വരൂപനാണ്, ശുദ്ധനാണെങ്കിൽ എന്നിൽ എങ്ങനെ ഈ ദുർവിചാരങ്ങൾ എങ്ങനെ വരുന്നു, എന്നിൽ എങ്ങനെ ഈ ദുഃഖം മറ്റും വരുന്നു, എങ്ങനെ ഈ രാഗാദി ദോഷങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇതിനുള്ള മറുപടിയാണ് തത്വചിന്ത എന്ന് പറയുന്നത്. തത്വചിന്തയുടെ മൊത്തം സാരം ഇതാണ്. ഇതെങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അതിന് ഒറ്റ വാക്കിൽ പറയുന്ന മറുപടി ഇതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇതാണ് അദ്വൈതി പറയുന്ന മറുപടി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഉത്തരം. ഇതാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഭ്രമം എങ്ങനെ ഉണ്ടായി, അധ്യാസം എങ്ങനെ ഉണ്ടാകുന്നു, ആത്മാവ് ശുദ്ധവും നിത്യവും മുക്തവുമല്ലേ എന്ന് ചോദിച്ചാൽ അദ്വൈതി സിദ്ധാന്തമനുസരിച്ച് പറയുന്ന മറുപടി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരുന്നു. വീണ്ടും ആദ്യം മൂലം തുടങ്ങേണ്ടി വരുന്നു. അപ്പോൾ വീണ്ടും ശ്രവണം, മനനം, നിധ്യാസനം, അവിടെ വിപരീയം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിപരീയം, സംശയം, ദോഷങ്ങൾ വരുന്നു. അപ്പോൾ ഈ വിപരീയ ഈ സംശയ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ച് ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ ഇതിനെ ഉറപ്പിക്കുക. ഇത് അവസാനം സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അനുഭവത്തിൽ അവസാനം എത്തിച്ചേരണം. ഇപ്പോഴേ എത്തിച്ചേരണം. ഈ നിമിഷം ഇവിടെ ഇരുന്നു കൊണ്ടൊന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിന് കുറച്ച് സമയം കൊടുക്കുക എന്നേ പറയാം. ഇതെങ്ങനെ സംഭവിക്കും അത് മനസ്സിലാക്കുന്നതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ആത്മീയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുകയാണ്. അതിപ്പോൾ ബ്രഹ്മസൂത്രം പഠിച്ചതുകൊണ്ടോ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കണമെന്നില്ല. ഇതാണ് അതിന്റെ ഉത്തരം. സ്വ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഈ ഇതിനെ സ്വന്തം അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. ആ ലക്ഷ്യത്തെ ഈ നിമിഷം സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിവാശി മാത്രമാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ പറയുന്നു, വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്, ചില പുണ്യാത്മാക്കൾക്ക് അത് സാധിക്കും. ഈ നിമിഷം തന്നെ ഈ എല്ലാ സംശയങ്ങളും മാറും. ഇതിപ്പോ ഒരു സംശയമാണല്ലോ, ഇതെങ്ങനെ ഭ്രമം സംശയിക്കുന്നു, സംശയം മാറുന്നു എന്ന് പറഞ്ഞാൽ ഭ്രമമേ ഇല്ല, അവിടെ അധ്യാസമേ ഇല്ല, അപ്പോൾ സംശയം മാറുന്നു. അങ്ങനെ ഒരവസ്ഥ ഒരു നിമിഷം കൊണ്ടൊരാൾക്ക് വന്നു ചേരാമെങ്കിൽ അയാൾ പരമഭാഗ്യവാൻ, അയാളെ നമ്മൾ എന്താണ് പോയിട്ട് പൂജിക്കണം. അങ്ങനെ ഒരാൾക്ക് വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് മഹാഗുരുക്കന്മാർ, അത്തരം സംശയങ്ങൾ തീർന്നവർ. അവരുടെ വാക്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്, അവരുടെ പാദസേവയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടും നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി സമയമെടുക്കും. കുറച്ചുകൂടി സമയമെടുക്കുമ്പോൾ മനസ്സിലാക്കും. അത് സാധനയിലൂടെ ഈ പറയുന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ഇതൊക്കെ തന്നെ സാധന. അല്ലെങ്കിൽ ഭജനയോ ജപമോ ധ്യാനമോ സേവനമോ, ഈ സാധനങ്ങളിലൂടെയെല്ലാം ഇതിന്റെ എല്ലാം ഫലമായി അവസാനം നമുക്ക് പിടികിട്ടും. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോ പരോക്ഷമായി മനസ്സിലാക്കുക എന്ന് വെച്ചാൽ വാക്കിലൂടെ മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ ഉത്തരവ്? ഇതാണ്, എങ്ങനെ ഭ്രമം ഉണ്ടായി? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേ ഇല്ല. അതാണ്. എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേ ഇല്ല. എന്നിലെങ്ങനെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന എന്നിലെങ്ങനെ ഈ വിഭ്രാന്തികളെല്ലാം ഉണ്ടായി? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് എന്റെ സമാധാനം. അതെ, അതേ സമാനമായൊരു ചോദ്യമാണ് അടുത്തും ചോദിക്കുന്നത്. ആത്മാവിന്റെ ധർമ്മം, അനാത്മാവിന്റെ ധർമ്മം ആത്മാവിൽ പ്രതിബിംബിക്കുന്നു, ആത്മധർമ്മം അനാത്മാവിൽ പ്രതിബിംബിക്കുന്നു, ഈ പറയുന്നതെല്ലാം ശരിയാണോ ശരിയല്ല? ചോദ്യകർത്താവിന്റെ സംശയമാണ് ശരി. ഒരിക്കലും ഇവിടെ അങ്ങനെ പ്രതിബിംബങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതായത് ആദ്യം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, എന്താണ് എത്ര വേദ അവേദ, വേദം എവിടെയാണോ അവേദമായി തീരുന്നത്. അതായത് ഇതൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നേയില്ല. ആത്മാവിന്റെ പ്രതിബിംബം അനാത്മാവിന് സംഭവിക്കുന്നില്ല. അനാത്മാവ്, ഈ പറയുന്ന ആത്മാവും അനാത്മാവും എന്ന് പറയുന്ന രണ്ട് വസ്തു ഉണ്ടോ അദ്വൈതിക്ക്? അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മാവ് എന്ന് പറയുന്നത്? ഒന്നേ ഉള്ളൂ. പിന്നെ എവിടെ ആരുടെ പ്രതിബിംബം മതിയാണ്? പിന്നെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതോ അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബ്രഹ്മസൂത്രത്തിൽ എഴുതിയിരിക്കുന്നതോ ഇതും അബദ്ധമാണ്. എന്നാൽ ഇപ്പോഴല്ല, നേരത്തെ പറഞ്ഞ ശ്രുതി പറയുന്ന ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അബദ്ധമാണ്, ആത്യന്തികമായിട്ട് ഇതെല്ലാം അബദ്ധം തന്നെയാണ്. പക്ഷേ ഈ അബദ്ധത്തിലൂടെ മാത്രമേ നമുക്ക് സുബദ്ധത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. തൽക്കാലം ഇതിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രതിബിംബം ഒരിടത്തും പതിയുന്നില്ല, ആത്മാവിന് ഒന്നിന്റെയും പ്രതിബിംബം പതിയുന്നില്ല. ഇവിടെ രണ്ട് വസ്തുവില്ല, ഒന്നേ ഉള്ളൂ. എന്നാലും ആ ഏകത്വത്തെ, ആ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തൽക്കാലം ഇങ്ങനെ ചില രീതികൾ അവലംബിച്ചിരിക്കുകയാണ്. നമ്മുടെ സംശയം ശരി തന്നെയാണ്. പക്ഷെ തൽക്കാലം ഇതെല്ലാം വേറെ ഒരു ഉപായമില്ല, ഈ ഒരു വഴിയിലൂടെ പോകേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കൽപ്പിക്കേണ്ടി വരുന്നു. കാരണം എന്തുകൊണ്ട്? സംശയങ്ങളെല്ലാം തീർത്ത് വിപരീയങ്ങളെല്ലാം മാറി ശുദ്ധമായ ബോധത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ആത്മവിചാരം ചെയ്യുന്നത്, മറിച്ച് എല്ലാ മാലിന്യങ്ങളെയും കൂടെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയിൽ എല്ലാം ഇത്തരം ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും, ആ യാഥാർത്ഥ്യങ്ങളായ ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇതൊക്കെ എന്താണോ ആത്മാവിന്റെ പ്രതിബിംബം അനാത്മാവിൽ വന്നു, അതിന്റെ പ്രതിബിംബം ആത്മാവിൽ പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് വന്ന് ഈ ചിന്തകളിൽ നിന്നെല്ലാം മുക്തനാകും. അപ്പോൾ ഈ ചിന്തകളിൽ നിന്നെല്ലാം മുക്തനായി മനസ്സ് അടങ്ങുമ്പോൾ, ഇപ്പം മനസ്സടങ്ങാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്, ആ മനസ്സടങ്ങുമ്പോൾ മനസ്സിലാവും ഇവിടെ ബിംബവുമില്ല പ്രതിബിംബവുമില്ല യാതൊന്നുമില്ല എന്നാണ്. അല്ല, അതിന് ഈ ചിന്ത തന്നെ വേണോ? വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സടങ്ങുമെങ്കിൽ ധാരാളം മതി. ഇത് ഒരു ഉപായം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരു ഉപായം, പല ഉപായങ്ങളിലുള്ളതിൽ ഒന്ന് ആത്മവിചാരം. അതിലൂടെ ശ്രമിച്ചു നോക്കുക. ഒരാൾക്ക് ഒരേ സമയം പല ഉപായങ്ങൾ സ്വീകരിക്കാം. ഇതെല്ലാം ഋഷിമാരും ആചാര്യന്മാരും നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ജപിക്കുന്നു, ധ്യാനം ചെയ്യുന്നു, അതുപോലെ ആത്മവിചാരവും ചെയ്യുന്നു. ആത്മവിചാരം ചെയ്യുമ്പോൾ എന്താണ്? അസത്യേ വത്മനിസ്ഥിത്വ തത് സത്യം സമീഹതേ, ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. അസത്യേ വത്മനിസ്ഥിത്വ, അസത്യമായ മാർഗത്തിൽ നിന്നുകൊണ്ട് എന്നാണ്. അസത്യമായ വർത്മ എന്ന് പറഞ്ഞ മാർഗം, അസത്യേ വത്മനിസ്ഥിത്വ, അസത്യമായ മാർഗത്തിൽ നിന്നുകൊണ്ട് തതഹ, ആ വഴിയിലൂടെ സത്യം സമീഹതേ, സത്യത്തെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. എപ്പോഴും നമ്മൾ മനസ്സിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മാർഗമല്ല സത്യം. അസത്യമായ മാർഗത്തിലൂടെ നമ്മൾ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന വേദാന്ത പ്രക്രിയകളും ഈ വിചാര പദ്ധതികളും ചിന്തകളും എല്ലാം അസത്യമാണ്, എല്ലാം കൽപ്പനകളാണ്. അതിലെന്തെങ്കിലും യുക്തിഭംഗമുണ്ടെങ്കിൽ അത് ഇതിന്റെ സ്വഭാവമാണ്, മായാ സ്വഭാവമാണ്. അത് വരും, യുക്തിയും യുക്തിഭംഗവും മായാ സ്വഭാവമാണ്. അതുകൊണ്ട് ബിംബം പ്രതിബിംബം ഇതൊക്കെ നമുക്ക് തൽക്കാലം ഈ രീതിയിൽ മനസ്സിലാക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിലുള്ള പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് എന്താണ്? അനിർവചനീയമായിരിക്കുന്ന ആ മായാസ്വരൂപിണിയുടെ പൊരുത്തക്കേടുകളാണ്. അത് നമുക്ക് പരിഹരിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. തൽക്കാലം എന്താണ്? അസത്യ പത്മനിസ്ഥിത്വ തഥ സത്യം സമീഹത എന്ന് പറയുന്ന മുദ്രാവാക്യം ഉറച്ചു വിളിച്ചോളുക. അപ്പോൾ സംഗതി പിടികിട്ടു. ഇതെപ്പോഴും ഒരു മുദ്രാവാക്യം പോലെ നമ്മൾ ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇതല്ല സത്യം എന്നുള്ളത്, ഇതൊരു വിചാര മാർഗം മാത്രം. സത്യം എന്ന് പറയുന്നത് ഇതിലൂടെ വെളിപ്പെടുന്നതാണ് സത്യം. അതുകൊണ്ട് ആത്മാവിന്റെ പ്രതിബിംബം എവിടെയെങ്കിലും പതിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. ഇനി ആത്മാവിൽ എന്തിൻ്റെയെങ്കിലും പ്രതിബിംബം പതിക്കുന്നു എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ അത് ശുദ്ധമായ അസംബന്ധമാണ് എന്നിപ്പോഴേ ഉറപ്പ് തരാം. പക്ഷെ തൽക്കാലം ഈ അസംബന്ധത്തെ തന്നെ സ്വീകരിക്കുക, ഈ അസംബന്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അസംബന്ധത്തെ അതിക്രമിക്കുക എന്നാണ്. അതായത് ഇവിടെ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അസംബന്ധത്തെ, ഒരു യുക്തിഭംഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ യുക്തിഭംഗത്തെ അതിക്രമിക്കുക, അതാണ് വേദാന്തത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. മായയെ ഉൾക്കൊണ്ടുകൊണ്ട് മായയെ അതിക്രമിക്കുക. ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, നമ്മളത് ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നാലൊന്ന് നേരാമണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ അതിക്രമിച്ചു പോവുക. നേരാമണ്ണം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രത്തിൻ്റെതായ മാർഗത്തിലൂടെ, നമ്മൾ നേരാമണ്ണമല്ല അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. വേദാന്ത വിചാരത്തിലൂടെ ഉൾക്കൊള്ളുമ്പോൾ അത് അതിനെ നേരാമണ്ണം ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിക്രമിക്കുക. അതെ, അല്ല, ഇതിനെ ഉൾക്കൊള്ളാതെ അതിക്രമിക്കാൻ പറ്റത്തില്ല. വേദാന്ത വിചാരത്തിലൂടെ അല്ലാതെ ജ്ഞാനത്തെ പ്രാപിക്കുക പ്രയാസമാണ്. അപ്പോൾ ആ വേദാന്ത വിചാരത്തെ ഉൾക്കൊള്ളുമ്പോൾ ഈ പറയുന്ന പ്രക്രിയകളെല്ലാം ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ ആ ചോദ്യം ശരിയാണ്, ഇതെല്ലാം ആത്യന്തികമായിട്ട് ഇതൊന്നും ശരിയല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മാവ് എന്ന് പറയുന്ന അരൂപമായ ഒരു വസ്തു, അതിൻ്റെ അതിനെവിടെയാണ് പ്രതിബിംബം? പ്രതിബിംബം വരിക്കാൻ ഇവിടെ വേറെന്താ, വേറെ വസ്തുവുള്ളത്? ആത്മാവ് രൂപമുള്ള ഒരു വസ്തുവിനെ പ്രതിബിംബത്തെ സ്വീകരിക്കാൻ പറ്റും? ആത്മാവിന് രൂപമില്ല, അതായത് ആകാരമില്ല. ആകാരമില്ലാത്ത വസ്തു എങ്ങനെ വേറെന്തിന്റെ പ്രതിബിംബത്തെ സ്വീകരിക്കും? ഇതൊന്നും എന്താണ് ആത്യന്തികമായി ഇതൊന്നും തന്നെ ശരിയല്ല. പക്ഷെ തൽക്കാലം നമുക്കിത് ശരിയായി അംഗീകരിച്ച് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് അധ്യാസത്തിന്റെ പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. അതിനിടയ്ക്ക് അധ്യാസത്തിന്റെ സിദ്ധാന്തത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ പൂർവപക്ഷം ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ധർമ്മി അധ്യാസം, ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ സംഭവിക്കത്തില്ല, അതുകൊണ്ട് അതിന്റെ ധർമ്മങ്ങളുടെ അധ്യാസവും സംഭവിക്കത്തില്ല എന്നാണ്. അപ്പം ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി, ഇതുവരെ പൂർവപക്ഷമാണ്. ആത്മാവിന്റെയും അനാത്മാവിന്റെയും ധർമ്മങ്ങൾക്കും വ്യക്തമായും ഇതരേതരഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോഹോ വിഷയവിഷയണോ തമ പ്രകാശ ഉദ്വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത്രയും കൊണ്ട് നമ്മുടെ
2: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു, അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്. എല്ലാ ശാസ്ത്രത്തിനും അങ്ങനെയുള്ളൊരു ദോഷമുണ്ട്. അപ്പൊ ബുദ്ധൻ ക്ഷണികമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിരിക്കും. അതിന്റെ താല്പര്യം എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ സാദൃശ്യം അതിന് സദൃശ്യമാണിതെന്നും അതുകൊണ്ട് അത് ഇതും വേറെയാണ്, സർവവും ക്ഷണികമാണെന്നും പറഞ്ഞ് ശരിയല്ല. സാദൃശ്യ സംബന്ധ ഇരിച്ച് ഇന്നലെ കണ്ടത് ഇന്ന് കണ്ടതും തമ്മിൽ സാദൃശ്യമെന്ന് പറയുന്ന ഒന്നുണ്ട്, അങ്ങനെ ഒന്നുണ്ട്. അത് ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുകയാണ്. ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്താൻ സ്ഥായിയായി ഒന്നും വേണ്ട, മറിച്ച് ഇതിനെ രണ്ടിനെയും ചിന്തിച്ചു നോക്കുകയാണ്. ബന്ധപ്പെടുത്തുന്ന സാദൃശ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് രണ്ടിനെയും ബന്ധപ്പെടുത്തും. എന്ന് പറഞ്ഞാലോ, തത് ദമ്പു ബുദ്ധിയോരിതരിതര വിഷയത്വാനുപതി. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ സാദൃശ്യം എന്ന് പറയുന്നത് അതിലാണോ അതേ ഇതിലാണോ? ഏതിലാ ആ സാദൃശ്യം? അതിലിരിക്കുകയാണെങ്കിൽ അത് പോയി, ഇപ്പോ ഇല്ല. ഇനി ഇതിലാണ് സാദൃശ്യമെങ്കിൽ ഇപ്പൊ ഇത് മാത്രമല്ലേ ഉള്ളൂ, മറ്റത് കൂടെ ഇല്ലല്ലോ. ഇനി സാദൃശ്യം എന്ന് പറയുന്നത് അതിന് ഇതിലും കൂടെ ഇരിക്കുകയാണെങ്കിൽ സത്യമായി. കാരണം അതിന് ഇതിന് രണ്ടിലും കൂടെ ഇരിക്കുന്ന ഒന്ന് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓരോ ക്ഷണവും സ്വതന്ത്രമാണ്. അതുകൊണ്ട് തദ്ദിതം ബുദ്ധിയൊരു ഇതരേതര വിഷയത്വ അനുഭവത്തെ ഒന്നിന് മറ്റൊന്നിന് വിഷയമാക്കാൻ പറ്റില്ല. ഇന്നലത്തതിന് ഇന്നേക്ക് വരാൻ പറ്റത്തില്ല, ഇന്നത്തതിന് ഇന്നലേക്ക് പോകാൻ പറ്റില്ല. രണ്ടും സ്വതന്ത്രമാണ്. ഇന്നലത്തത് പോയി, ഇന്നത്തത് അടുത്ത നിമിഷം പോകും. ഇന്നലെ എന്നുള്ള അതിന് പകരം ഓരോ നിമിഷമായിട്ടെടുത്താലും പൂർവക്ഷണത്തിന്റെ സാദൃശ്യം വർത്തമാനക്ഷണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാദൃശ്യം ഇവിടെ പൂർവക്ഷണത്തിന്റെ വർത്തമാനക്ഷണത്തിന്. ശരി, പൂർവക്ഷണത്തിനെന്ന് പറഞ്ഞാൽ അതിന്റെ സാദൃശ്യം വർത്തമാനത്തിൽ വരില്ല, കാരണം വർത്തമാനം വന്നപ്പോൾ അത് പോയി. വരുന്നുള്ള ഈ ക്ഷണത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവക്ഷണത്തിൽ അത് ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പൊ പൂർവക്ഷണമില്ല. രണ്ടിലും കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സാദൃശ്യം. അപ്പോ ക്ഷണികമല്ല, രണ്ട് ക്ഷണങ്ങളിൽ ഒന്നിരിക്കുന്നു. ഇതരേതര വിഷയത്വം അതിനില്ല എന്നർത്ഥം. വസതി ഇതരേതര വിഷയത്തെ സാദൃശ്യഗ്രഹണ അനുഭവത്തെ പൂർവക്ഷണത്തിന് വർത്തമാനക്ഷണത്തെയും വർത്തമാനക്ഷണത്തിന് പൂർവക്ഷണത്തെയും പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ സാദൃശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ മൺപാത്രം എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടാകത്തില്ല. അതാണ് ചുരുക്കത്തിൽ. നിങ്ങൾ സർവവും ക്ഷണികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺപാത്രം എന്നൊരു അനുഭവം ഉണ്ടാകത്തില്ല. ഈ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഭൂത വർത്തമാന ഭാവി ഈ അനുഭവങ്ങളൊന്നും ഉണ്ടാവും. ഇതെന്താണ്? സ്ഥായിയായ ചിത്തിൽ അസ്ഥായിയായ ചിത് പ്രതിബിംബങ്ങൾ, അതാണ് പ്രപഞ്ചാനുഭവം. ഇതിനെ അംഗീകരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും പിന്നെ വയസ്സാകുന്നതും മരിക്കുന്നതും ഞാൻ കർമ്മം ചെയ്യുന്നതും അതിന്റെ ഫലം അനുഭവം. ഈ അനുഭവം ഇത് ഒരു ഭിത്തിയിലെ ചിത്രത്തെ പോലെ, ഒരു ഭിത്തിയിൽ പല ചിത്രങ്ങളും വരെ അതുപോലെ ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ സർവവും ക്ഷണികവും എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് അത് മനസ്സിലാക്കും. സർവവും ക്ഷണികവും എന്ന് പറയുന്ന ഒരിക്കലും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അസ്തിത്വമായിരിക്കുന്ന പരമതത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സർവവും ക്ഷണികം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ അസ്ഥിരതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് അദ്വൈതിക്ക് സമ്മതമാണ്. ഈ അനുഭവ വിഷയങ്ങളുടെ അസ്ഥിരത, സ്ഥിരമായ അനുഭവത്തിൽ അസ്ഥിരമായ വിഷയങ്ങൾ, അതുകൊണ്ട് ഇതിനെ പറയും ഇതൊരു ഭാനമാണ്, പ്രതീതിയാണ്, ഭ്രാന്തിയാണ്, സത്യത്തിലുള്ള അസത്യപ്രതീതി. അങ്ങനെ സംഭവിക്കാമോ? സത്യത്തിൽ അസത്യപ്രതീതി. അതിനാണ് ഭാഷ്യകാരൻ എപ്പോഴും പറയുന്നത് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അനുഭവം. അത് നമുക്ക് വിശേഷിച്ചറിയണോ? രജ്ജസർപ്പം, മരുമരീചിക തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ അവിടെ പറയും. ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് നിത്യജീവിതത്തിൽ. അസത്യത്തിലെ സത്യപ്രതീതിക്ക്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചാനുഭവം മുഴുവൻ ഒരു സത്യത്തിലെ അസത്യപ്രതീതിയാണ്, തിരിച്ചറിവ്. ആ ഒരർത്ഥത്തിൽ ഇത് ക്ഷണികമാണ്, പരിണാമിയാണ്, അനുഭവത്തിലും അങ്ങനെയാണ്. പിന്നെ ഓരോ വസ്തുവായി പ്രപഞ്ചത്തിന്റെ ഓരോ അംശമായിട്ടെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് എന്താണ്, സാദൃശ്യം സംഭവിക്കത്തില്ല. അങ്ങനെ പൂർവോത്തര ക്ഷണങ്ങളിൽ ഒരു സാദൃശ്യം വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സാദൃശ്യം പൂർവക്ഷണത്തിനും ഉത്തരക്ഷണത്തിനും കൂടെ വച്ച് ഏച്ച് കെട്ടിയ ഒരു സാദൃശ്യം എന്ന് പറയുന്നത് രണ്ട് ക്ഷണത്തിലിരിക്കും. ക്ഷണികവാദം പോയി, ശരി അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അസത്യോ സാദൃശ്യേ തദ്ബുദ്ധരിതി ചെയ്യും, പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ഒരു സാദൃശ്യമുണ്ട്, സമ്മതിച്ചു. സമ്മതിച്ചല്ലേ പറ്റൂ, സമ്മതിക്കാതിരിക്കാൻ പറ്റും. യുക്തിയുക്തമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സ്വീകരിച്ചേ പറ്റൂ. പറയുന്നു സാദൃശ്യമില്ല, ബൗദ്ധന്മാർക്ക് അതും പറയാം. കാരണം അവർക്ക് ക്ഷണിക വിജ്ഞാനവാദമല്ല, ശൂന്യവാദം കൂടെയുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ പറയുന്നത് ഇതൊന്നുമില്ലെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങളും പറയും. എല്ലാം ഒരു ശൂന്യത്തിൽ ഇങ്ങനെ പ്രതീതമാകുന്നു. സ്ഥായിയായ സാദൃശ്യം ഇതിങ്ങനെ പ്രകടമാകുന്നു, പ്രതീതമാകുന്നു. ഒന്നുമില്ലായ്മയിൽ ഇതൊക്കെ ഇങ്ങനെ പ്രകടമാകുന്നു. പറഞ്ഞു പറഞ്ഞു വന്നപ്പോ എന്തിനെങ്കിലും ഒന്നിനെ സമർത്ഥിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ക്ഷണിക വിജ്ഞാനം കൊണ്ട് എന്നാണ് ശൂന്യത്തിൽ ഇതെല്ലാം പ്രതീതമാകുന്നു. അസത്യവ സാദൃശ്യ തദ്ബുദ്ധി, എന്തെങ്കിലും അങ്ങനെ ബുദ്ധി ഉണ്ടാവുന്ന എന്താണ് മൺപാത്രം, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധി ഉണ്ടാവുന്നു, തദിതം ബുദ്ധി ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞാലും രക്ഷയില്ല. എന്തുകൊണ്ട്? തദിതം ബുദ്ധിയുരവി സാദൃശ്യ ബുദ്ധിവ അസിദ്ധ വിഷയത്വ പ്രസംഗ. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സാദൃശ്യം നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ തദ്ബുദ്ധി ഇതം ബുദ്ധി ഇതൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? എല്ലാം ശൂന്യം എന്നാ പറയുന്നു, അല്ലെ അസത്ത് എന്നാ പറയുന്നു. അപ്പൊ സാദൃശ്യത്തെ നിങ്ങൾ അസത്തെന്ന് പറഞ്ഞു നിൽക്കളിയില്ല. അങ്ങനെ തദ്ബുദ്ധി ഇതം ബുദ്ധി എല്ലാം അസത്താണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ, തദ്ബുദ്ധിക്ക് വിഷയമായ പുസ്തകത്തെ ഞാൻ കാണുന്നു, ഇതം ബുദ്ധിക്ക് വിഷയമായ പുസ്തകത്തെ കാണുന്നുണ്ട്, പിന്നെ ഇതെല്ലാം ഒന്നുമില്ലായ്മയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു എവിടെ ചെന്നെത്തി? ശൂന്യവാദി വേണ്ടി രംഗ പ്രവേശം ചെയ്തിരിക്കുക. ശൂന്യവാദി പറയുന്നു ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ പറയുന്ന സ്ഥലത്തെത്തിക്കും. എന്താണോ അസദ് വിഷയത്തിന് സർവബുദ്ധീനാം വസ്തു, എല്ലാം ശുദ്ധശൂന്യം, സർവവും അത് ഇത് അതുപോലെ ഇത്, ഇതാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇതെല്ലാം ശൂന്യമാണ്. അസദ് വിഷയത്വമേവ സർവബുദ്ധിഹീനാം വസ്തു, സർവവും ശൂന്യതയെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെയും നിൽക്കാൻ പറ്റത്തില്ല. എന്നാ ബുദ്ധി ബുദ്ധിയേരപ്പ് അസദ് വിഷയത്വ പ്രസംഗ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ വളരെ ഇമ്പമാണ്, ഇമ്പത്തെ കേൾക്കുന്നവരതങ്ങ് സ്വീകരിക്കുകയും ചെയ്യും, പക്ഷെ ചിന്തിക്കുന്നവരതങ്ങ് സ്വീകരിക്കത്തില്ല. എന്താണ് പറയുന്നത്? സർവബുദ്ധീനാം, സർവബുദ്ധിയുടെയും വിഷയം അസത്ത് തന്നെ എന്ന് പറയും. അപ്പൊ സർവബുദ്ധിയുടെയും വിഷയം അസത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയെ കുറിച്ച് അത് സത്താണോ അസത്താണോ? എന്താണ് ശൂന്യവാദി പറയുന്നത്? എന്താണ് സർവ അറിവിന്റെയും വിഷയം ശൂന്യമാണ്, ഇതാണ് അവരുടെ സിദ്ധാന്തം. അപ്പൊ സർവ അറിവിന്റെയും വിഷയം ശൂന്യമാണെന്ന് പറയുന്നത് ഇതൊരു അറിവാണല്ലോ, ഇത് ശൂന്യമാണോ? ശൂന്യമാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞതിനൊരർത്ഥമില്ലെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കുറച്ച് നെയ് കഴിച്ചിട്ട് വരും, അല്ലാതെ വരെ വഴി നെയ്യുടെ കുറവായി. സർവബുദ്ധി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവബുദ്ധിനാം അസദ് വിഷയത്വം, അറിയുന്നത് സർവവും അസത്തിനെയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബുദ്ധി നിങ്ങൾക്കുണ്ട്. ആ ബുദ്ധിയുടെ വിഷയം സത്താണോ അസത്താണോ എന്നാണ് ഈ പറയുന്നത്. അതും ശൂന്യതയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സിദ്ധാന്തമേ ശൂന്യമായി, നിങ്ങൾ പറയുന്ന അസംബന്ധമായി. കാരണം ഞാൻ പറഞ്ഞ അസത്താണ് എന്നല്ല എന്റെ അർത്ഥം. അസത് വിഷയത്വമേവ സർവബുദ്ധിന, ഇതിനെക്കുറിച്ച് ഇത്രേ പറയാൻ പറ്റൂ. മനസ്സിലായാൽ മനസ്സിലാവും. സർവബുദ്ധിയും ഇങ്ങനെ സാധാരണ പറയാറുണ്ട് ആൾക്കാർ, ഇപ്പോഴത്തെ പുതിയ ചിന്തകന്മാരൊക്കെ പറയും. അത് ശങ്കരാചാര്യന്റെ മറുവശം ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള ഇവർക്കറിയത്തില്ല. സർവബുദ്ധിയുടെയും വിഷയം അസത്താണ്. ഇതൊരു ബുദ്ധിയാണല്ലോ, ഇതൊരു ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ വിഷയം അസത്താണെങ്കിൽ നിങ്ങളീ പറയുന്ന അസംബന്ധമെന്നാ എന്റെ അർത്ഥം. അങ്ങനെ പറയുന്നത് ബുദ്ധി ബുദ്ധിയിലൊക്കെ അസത് വിഷയത്തെ പ്രസംഗ. സർവബുദ്ധിയും അസത്താണെന്ന് പറയുന്ന ആ ബുദ്ധി, അതിന്റെയും വിഷയം അസത്താകും, ശൂന്യമാകും. അപ്പൊ ശൂന്യം മാത്രമേ ഉള്ളൂ, ഇതിനറിയാൻ ബുദ്ധിയില്ല എന്ന് പറയും. കേവല ശൂന്യം മാത്രം. അപ്പൊ പിന്നെ നമ്മൾ സംസാരിക്കുന്ന എന്താ, അറിയുന്ന എന്താ? കേവല ശൂന്യം മാത്രം. ഏത് ആര് പറയുന്നു? ബുദ്ധി പറയുന്നു. അതിന് ആ ബുദ്ധിയും ശൂന്യമാക്കി. അപ്പൊ പിന്നെ ബുദ്ധിയില്ല, പറയാനുമില്ല, അറിയാനുമില്ല, ഒന്നുമില്ല. എന്നുവെച്ചാൽ പറയുന്നു പരമാബദ്ധം എന്നർത്ഥം. ബുദ്ധിയുടെ ബുദ്ധിയും അസത്താണെന്ന് പറഞ്ഞാൽ ശൂന്യവാദി വിടും. ആ ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. തദപ്യസ്തു, ഞങ്ങൾ പറയുന്നത് ശുദ്ധശൂന്യം. അതാണ് മുട്ടാത്തർക്കം. സർവവും ശൂന്യം എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. ഒരു കൂടെ അത് ശൂന്യവാദി അത് ഉറപ്പിക്കുകയാണ്. പറയുന്നു എന്നാ സർവശൂന്യം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സർവബുദ്ധീനാം വിഷാത്വേ അസത്വബുദ്ധി അനുപത്തെ. ഈ സർവശൂന്യം എന്ന് പറയുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അത് ശേഷിക്കും. അതാ അവിടുത്തെ കുഴപ്പം. അത് ശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ അറിയാനും പറയാനും ഒന്നുമില്ല. പിന്നെ അർത്ഥമില്ലാത്ത വാക്കായി പോകും. ഈ പറയുന്നതിന് അർത്ഥമില്ലാതെ ഒരു എനിക്ക് നാവില്ലെന്ന് പറയുന്ന പോലെയാണ്, വ്യാഘാതമായി പോകും. പറയാം, അങ്ങനെ ഒരാൾക്ക് പറയാം, പക്ഷെ അതിനെന്താ അർത്ഥമുള്ളത്? എനിക്ക് നാവില്ല. ആണ് സർവബുദ്ധീനാം ബൃഹാത്തി. സർവബുദ്ധിയും അസത്താണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അസത്വ ബുദ്ധി അതും അസത്തായി പോകും. അസത്ത് എന്ന് പറയുന്ന ഒരു വ്യവഹാരം സാധ്യമല്ല. അസത്ത് എന്ന് പറയാനോ ചിന്തിക്കാനോ ഒന്നുമില്ലാതെ. അതുകൊണ്ട് സർവശൂന്യത എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഇതിനെ സത്തയിൽ കൊണ്ടേ ബന്ധിപ്പിക്കാൻ പറ്റൂ, അസത്തയിൽ ബന്ധിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം നിൽക്കത്തില്ല. അതുകൊണ്ട് ഇതുവരെ എത്തിക്കഴിഞ്ഞപ്പോൾ ശൂന്യവാദികൾ ചോട് മാറ്റിച്ചോട്ടി. ശൂന്യവാദികൾ എന്ത് പറഞ്ഞു? അത് ശരിയാണല്ലോ. സർവശൂന്യം എന്ന് പറഞ്ഞാൽ സർവശൂന്യം എന്ന് പറയുന്ന ബുദ്ധി, സർവശൂന്യം എന്ന് പറയുന്ന നാക്ക്, ഇതൊക്കെ ശൂന്യമായില്ലേ? പിന്നെ ഇത് പറയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ പറയുന്നതിന് അർത്ഥമില്ലാതെ വരും. ബുദ്ധിയോട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർത്ഥമില്ല. അപ്പൊ ശൂന്യവാദിയുടെ ഒരു വിദ്യയാണ് ചോദിച്ചു. ഞങ്ങൾ പറയുന്ന ശൂന്യം എന്ന് പറയുന്നത് അത് നിർവചിക്കാൻ കഴിയാത്തതാണ്, അനർവചനീയമാണ്, ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. സത്തൊന്നും അസത്തൊന്നും ഒന്നും നിർവചിക്കാൻ കഴിയാത്ത ഒരു തത്വം, മനസ്സിനും വാക്കിനും ഒന്നും എത്തിക്കഴിയാത്ത ഒരു തത്വമാണ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അവിടെ രണ്ടുപേരും ഒന്നായി, ബുദ്ധന്റെ ശിഷ്യന്മാരും ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരും അവിടെ ഒന്നായി. ഇവിടെ തർക്കമില്ല. ആ ഒന്ന് അനിർവചനീയമായ ഒന്നാണ്. പിന്നെ ഇതെല്ലാം അതിലെ പ്രതീതിയാണ്, അനുഭവമാണ്. അവിടെ പറയാം ആ ശുദ്ധശൂന്യത്തിൽ അത് പരിശുദ്ധമാണ്. നിർവക്തം എന്ന ശക്തി നിർവചിക്കാൻ വയ്യാത്തതാണ്. അതിൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചപ്രതീതി ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തർക്കമില്ല. ഇവിടെ എന്ത് ചെയ്തു? അവരെ നിഷേധിച്ചു. സർവബുദ്ധീനാം ഷാത്വ അസത്വ ബുദ്ധി അനുഭവത്തെ. സർവ ശൂന്യം എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നുള്ള അറിവ് ശൂന്യമായി പോകും. പിന്നെ അങ്ങനെ ഒരു അറിവ് ഇല്ലാത്തവരും, അറിവും അറിയുന്നവനും സർവശൂന്യമായി. പിന്നെ നമുക്ക് സംസാരിക്കേണ്ട കാര്യം വിഡ്ഢിത്തമാ പറയുന്നതെന്ന് വന്നു. കാരണം നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയും പറയുന്ന ഞാൻ ശൂന്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് വ്യാഘാതം. വ്യാഘാതം പറയാം, പക്ഷെ സത്യമല്ല. നാക്കിൽ നിന്ന് പറയാം. ശരിക്കും അതിന് ഉത്തരം ഇതാണ്, നാവില്ല എന്നൊരാൾ പറയുന്നു. പറയുന്നതിനെന്താ ദോഷം? വചനേ കാ ദോഷം. വാക്കിലെന്താ ദോഷം? ആർക്കും ഒന്നും പറയാൻ, പക്ഷെ കഴമ്പില്ല എന്നർത്ഥം. തസ്മാത് അസത് ഏതത് സാദൃശ്യ തദ്ബുദ്ധിരി. അതുകൊണ്ട് സാദൃശ്യം കൊണ്ട് തദ്ദിതം, ഇന്നലെ കണ്ട പുസ്തകം ഇന്ന് എന്നൊക്കെ പറയുന്ന അസംബന്ധമാണ്. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു പുസ്തകം കണ്ടെന്നല്ല പറയുന്നത്, ഉറപ്പിച്ച് പറയണം. ഇന്നലെ കണ്ടതിനെ തന്നെ കണ്ടെന്നാണോ? ഇതൊക്കെ സത്താണോ? തസ്മാത് അസത് ഏത് സാദൃശ്യ തദ്ബുദ്ധിരി. അധഃ സിദ്ധ പ്രകാര്യത്വത്തെ കാരണസദ്ഭാവ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, എന്താണ്, ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് കാരണം ഉണ്ടായിരുന്നു, കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടായത്. നൈവേദം കിഞ്ചന ആസീത്, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ശ്രുതി പറഞ്ഞതിനെ തുടർന്നാണ് ഇതുവരെ എത്തിച്ചേർന്നത്. ശൂന്യവാദവും ക്ഷണിക വിജ്ഞാനവാദവും എല്ലാം വന്നു. ഇത്രയും കൊണ്ട് ഭാഷകാരനും സമ്മർദ്ദിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ കാരണമുണ്ട്, ഈ പ്രപഞ്ചം സൃഷ്ടമാകുന്നതിന് മുമ്പ് സദൈവ സ്വാമീത അഗ്ര ആസീ എന്ന് പറഞ്ഞ സത്തായിരുന്നു, അതിൽ നിന്നാണ് ഈ സത്ത പ്രകടമായിരിക്കുന്നത്. അതിന്റെ അനഭിവ്യക്തി അഭിവ്യക്തി, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. സത്ത് അനഭിവ്യക്തമായിരുന്നു, പ്രത്യക്ഷത്തിന് വിഷയമല്ലാതിരുന്നു, അവ്യാവൃതമായിരുന്നു. ഇവിടെ അത് പ്രത്യക്ഷത്തിന് വിഷയമായി. ഇത്രയുള്ള ജാഗ്രതും സുഷുതിയും തമ്മിലുള്ള വ്യത്യാസം, ജാഗ്രതത്തിൽ സത്ത് പ്രത്യക്ഷ വിഷയമായിരിക്കുന്നു, അതുകൊണ്ട് സത്തിന് സദാ അനുഭവിക്കുന്നു, അസ്ഥി അസ്ഥി അസ്ഥി എന്നിങ്ങനെ സർവത്ര സദനുഭവം. അത് ഒട്ടും വിടാതെ, ഒരു തരത്തിലുള്ള വ്യാപം കൊടുക്കാതെ അനുസ്യൂതമായ സദനുഭവം ജാഗ്രത, അതാണ് അഭിവ്യക്തി, സത്തിന്റെ അഭിവ്യക്തി. സുഷുതിയിലോ അനഭിവ്യക്തി, അവിടെ നമുക്ക് അസ്ഥി അസ്ഥി എന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല, അസ്ഥി നാസ്തി എന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, ഏതൊരു അനുഭവമില്ല. ഇത് തന്നെയാണ് ഈ സൃഷ്ടിയിൽ സംഭവിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പ് കേവലമായ അസ്തിത്വം, അത് വ്യവഹരിക്കാൻ വയ്യ, വ്യവഹാരത്തിലൂടെ അതിനെ നിഷേധിക്കാൻ വയ്യ, അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു. അതിനാണ് നേതി നേതി എന്നും പറയുന്നത്. നേതി നേതിയെന്ന് നിഷേധിച്ചാൽ തന്നെ നിഷേധിക്കുന്നു, നിഷേധിക്കുന്നവനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധത്തിന് അർത്ഥമില്ലാതെ വരും, നിഷേധം നിഷേധമല്ലാതായിത്തീരും, അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് സദ്രൂപത്തിൽ അവ്യാവൃത രൂപത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, സൃഷ്ടിയിൽ ഇതെല്ലാം പ്രകടമായി. ഈ സൃഷ്ടി ഏത് സമയം ഇത് അപ്രത്യക്ഷമാകാം, വീണ്ടും സദ്രൂപത്തിലാകാം, പ്രതിക്ഷണം പ്രതിദിനം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എത്ര പേർക്ക് സൃഷ്ടി അപ്രത്യക്ഷമായി വീണ്ടും പ്രകടമായി, എത്രയോ തവണ ഈ സമയമാണ് ഞാൻ പ്രതിക്ഷണമെന്ന് പറഞ്ഞു. അത് അറിയത്തോടിയില്ല എപ്പോഴാണ് സൃഷ്ടി പോയത്, എപ്പോഴാണ് സൃഷ്ടി വന്നത്, അതുമായിട്ട് അങ്ങനെ താതാന്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് തീർന്നില്ല. എന്താണ്, സൃഷ്ടിക്കു മുമ്പ് കാരണം സത്തായിരുന്നു എന്നോ, സൃഷ്ടിയിലും ആ സത്താണുള്ളത്. ഇനി ഭാഷകാലം പറയുന്നു അത് മാത്രമല്ല, നിങ്ങളുടെ ശൂന്യവാദം, നിങ്ങളുടെ ക്ഷണികവാദം ഇതൊന്നും നിൽക്കുന്ന എന്തുകൊണ്ട്, ഈ സൃഷ്ടിക്കു മുമ്പ് ഈ കാര്യവും സത്തായിരുന്നു അല്ലേ. എല്ലാവരും ആക്ഷേപിക്കുന്ന എന്താണ്, ശങ്കരാചാര്യർ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്, ഈ സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന്. ചോറ് മിഥ്യയാവും, സ്വാമിക്ക് ചാപ്പാട് വേണ്ടേ, ഇതൊക്കെ എന്നെ ചോദിക്കുന്നു. ഇവിടെ ശങ്കരാചാര്യർ എന്താ പറയുന്നത്, ഇത് സത്യമാണ്, ഇതിങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുമ്പും ഇത് സത്യമായിരുന്നോ. അപ്പൊ അത്രയും വലിയ സത്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. സൃഷ്ടിച്ചതിന് ശേഷമുള്ള ഇത് സത്യമാണോ അസത്യമാണോ, ശങ്കരാചാര്യ മിഥ്യയെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന സത്യം എന്നാണ് ഭൗതികവാദി എന്ന് പറയുന്നത്. ശങ്കരാചാര്യ പറയുന്നതല്ല, സൃഷ്ടിച്ചതിന് ശേഷം ഇത് സത്യമായിരിക്കുന്നെങ്കിൽ സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് സത്യമായിരുന്നു. ഇനി ഇത് കൂടുതൽ എന്ത് വേണം, സത്കാര്യവാദം എന്നാണ് പറയുന്നത്. സൃഷ്ടിച്ച് ഈ സൃഷ്ടി മിഥ്യെന്നല്ല പറഞ്ഞത്, ഈ സൃഷ്ടി ഇങ്ങനെ വന്നതിന് മുമ്പ് ഇത് സത്യമായിരുന്നാണ് പറയുന്നത്. അവൻ പറയുന്ന അത് സിദ്ധ പ്രാക്കാര്യ ഉത്പത്തി കാരണസദ്ഭാവ, കാര്യം ഉത്പന്നമാകുന്നതിന് മുമ്പ് കാരണം സത്തായിരുന്നു. എന്നിട്ടെന്താ പറയുന്നത്, കാര്യസിദ്ധ കാര്യവും സത്തായിരുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് ഈ പ്രപഞ്ചമെല്ലാം ഇത് ഇതിങ്ങനെ ആകുന്നതിന് മുമ്പ് ഇത് സത്തായിരുന്നു. ഇതെവിടെ പോയി നിൽക്കുന്നത്, ഏകം ഏവ അദ്വിതീയം എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തത്തിലാണ്. ഒന്നേ ഉള്ളൂ, അതാണ് പരമാർത്ഥം, അതാണ് സത്യമെങ്കിൽ ഇവിടെ

0: എന്ന് പറഞ്ഞ ആള് ജഗത്ത് എത്ര കാലത്തിന് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാ പറയുന്നു. ഇത് സത്യമാണോ? എത്ര കാലത്തിന് സത്യമെന്നാ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അഭിവ്യക്തി ലിംഗ, ഇത് തന്നെ അടയാളം. അഭിവ്യക്തി, ഇപ്പോ ഇത് ഇങ്ങനെ പ്രകടമായതിന് ശേഷം ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, പ്രത്യക്ഷമായി അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്നാ പറയുന്നത്. അത് ഈ മൺപാത്രത്തെ എടുത്തു വെച്ചിട്ട് ശങ്കരാചാര്യ ചിന്തിക്കുന്നതാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവവേദ്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം ഈ പ്രപഞ്ചം എങ്ങനെ അനുഭവവേദ്യമായിരിക്കുന്നു? പ്രപഞ്ചം അനുഭവവേദ്യമായിരിക്കുന്ന സത്തായിട്ടാണ്, അസ്ഥി ആയിട്ടാണ്. അത് സത്തായിട്ട് അനുഭവവേദ്യമായിരിക്കുകയാണെങ്കിൽ ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ, മാറുന്ന ഒരു സാധനം, അസൗകര്യം പോലെ അവസരം പോലെ കാലം മാറുന്ന ഒന്നാണോ? ആ പാർട്ടി നീ പാർട്ടിയിലേക്ക് വരുന്നു എന്നാണോ സത്യം? അല്ലല്ലോ. സത്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നു ഈ പ്രപഞ്ചം നിങ്ങൾക്ക് സത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സത്യാനുഭവമുണ്ട്. ഈ സത്യാനുഭവം ഇതില്ലാതിരുന്നാലും ഈ സത്യം ഇതുണ്ടാകുന്നതിന് മുമ്പിലുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടാകും ഈ സത്യം തന്നെ. അവിടെയാണ് ഇത് നിർത്തിയിരിക്കുന്നത്, അതാണ് ഇതിന്റെ താല്പര്യം. അതിനു വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിന്റെ ഉദാഹരണം എടുത്തു എന്ന് പറയുന്നു. അഭിവ്യക്തി ലിംഗ, ഇത് നിങ്ങൾക്ക് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. എന്താണ് കാര്യം? ജസദ്ബാധക പ്രാഗുത്പത്തെ സിദ്ധ. ഇവിടെ ഓരോ കാര്യങ്ങളും ഉത്പന്നമാകുന്ന ഓരോന്നും സൗര്യം പാത്രമാണ്. അത് ഉത്പന്നമാകുന്നതിന് മുമ്പ് ആ കാര്യം, അത് സദ്ഭാവ. ഇപ്പൊ ഇവിടെയുള്ള സദ്ഭാവം അത് ഉത്പന്നമാകുന്നതിന് മുമ്പ് അതിനുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ നിങ്ങൾ അനുഭവിക്കുന്നത്? സത്തല്ലേ? പുസ്തകം ഇതുണ്ട്, മേശമുണ്ട്, ഇതിലുള്ള ഈ സദ്ഭാവം ഇതിങ്ങനെ ഉത്പന്നമാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, വേറെ രൂപത്തിലുമല്ല, ഇതേ രൂപത്തിൽ ഉണ്ടായിരുന്നു. സമ്മതിക്കും, സത്തിലൊരു മാറ്റവും സംഭവിക്കാൻ വഴിയില്ല. ഇത് നമ്മൾ പറയുന്നത് എന്താണ്? അഭിവ്യക്തി അനഭിവ്യക്തി ഇത്രേ പറയുന്നത്. അതെങ്ങനെയാ ഇത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? എന്താ നിങ്ങളുടെ സുഷുപ്തിയിൽ ഇതെല്ലാം ശൂന്യമായി എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഇതെല്ലാം സത്തായിരുന്നു അവിടെ. അങ്ങനെയാണെങ്കിൽ ശൂന്യമായെങ്കിൽ ഉണരുമ്പം പറഞ്ഞു എന്താണ്? ഞാൻ ശൂന്യത്തിൽ നിന്ന് വരുന്നു. ആര്? ഞാൻ. അപ്പൊ ശൂന്യത്തിലേക്ക് പോയതാര്? വന്നതാര്? ഞാനാണല്ലോ. അപ്പൊ ഞാനവിടെ ശൂന്യമായിട്ടുണ്ടോ? അപ്പൊ ഈ സൃഷ്ടിക്ക് മുമ്പും അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സത്ത്, അവിടെ സത്തുണ്ടായിരുന്നു. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതുപോലെ സർവകാര്യങ്ങളും അവിടെ സത്തായിരുന്നു സൃഷ്ടിക്ക് മുമ്പ്. അത് ഒരുപാട് ചോദ്യങ്ങൾ വരും, അതിനെല്ലാം ഭാഷകാരനടുത്ത് സമാധാനവും പറയും.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.

0: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse in Malayalam. In this, you are about to listen Kshiyasagara Madanam. The title is Siva Mahatmyam, presented by Nirmala Nadagiri. Thank you. Om Namah Shivaya.
2: Ishwaranugriha Deva Pumsam Advaita Vasana. Advaita Vasana endengile Advaitam padikkan pattullu. Aa Vasana illengil padikkan pattilla. Allengil Varuni Vidya thanne apakadathinu karanamayi thirum. Nalamathu Apsaraha. Apsaraha. Ap vellam. ജലത്തിൽ സരണം ചെയ്യുന്നു. ത്രീരത്നമേഷ കല്യാണി ത്വഗസ്മാന്ന ഗൃഹ്യതേ എന്ന് ദേവി മാഹാത്മ്യം പറയും. ശ്രദ്ധാവ അപഹ. എന്താ ജലം? എന്താ ജലം? ശ്രദ്ധ. ശ്രദ്ധയുടെ പര്യായമാണ് ജലം. ഒരല്പം ജലമെടുത്ത് കയ്യിൽ വെച്ച് നാമം ജപിച്ചാൽ ആ ജലം ശുദ്ധമാവും. വേറൊന്നും അതുപോലെ ശുദ്ധമാവില്ല. ഒരു ഉരുളി അതിനകത്ത് വെള്ളം നിറച്ചു, നാല് വൃത്തിക്കുകള് രജമാന യജമാനന്റെ ഋത്തുക്കുകളോട് ചോദിച്ചു. മനസ്സമാധിഗത ഋത്തുക്കുകൾ സമാഹിത മനസ്സസ്മാ, മനസ്സിനെ സമാഹിതമാക്കി. എന്നിട്ട് ആ ജലം തൊട്ട് ജപിച്ചു കഴിയുമ്പോൾ അത് പുണ്യാഹമാണ്. മനസ്സിലായില്ല? പഴയ കാലത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി കൊണ്ടുപോയി നേരെ കിണറ്റിലൊഴിച്ചാൽ കൂത്താടി കാണാനില്ല. മനസ്സിലായില്ല? വയസ്സായ വല്യമ്മമാര് അമ്പലത്തിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടുപോയി ഒഴിച്ചിട്ടില്ലേ? ഏ പോയിട്ടില്ലേ? ഇപ്പൊ അതിനകത്ത് കൊണ്ട് വിഷം തളിച്ചാൽ ഒരു കൂത്തടിച്ചാവില്ല. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ല. ശുദ്ധമായ മനസ്സില്ലാത്ത ആരോ കിണറിൽ നിന്ന് വെള്ളം കോരിയത് കൊണ്ടാണ് അത് അശുദ്ധമായത്. അതിന് അതീവ ശുദ്ധനായ ഒരുവന്റെ ഇംഗിതം ശ്രദ്ധ ആവേശിച്ച ജലം തളിച്ച മതി. അപ്സര ശ്രദ്ധാവ ആപഹ. അപ്പൊ ശ്രദ്ധയുടെ യജ്ഞാദി കർമ്മങ്ങളിൽ നിന്ന് നിഷ്പന്നമാകുന്ന ശ്രദ്ധ, ശ്രദ്ധ വന്നിട്ട് മാത്രമേ അന്തരംഗ സാധനകളിലേക്ക് പ്രവേശിക്കാവൂ. ഇന്ന് ദീക്ഷയുടെ കാലമാണ്. സർവസ്ഥലത്തും ദീക്ഷയുടെ കച്ചവടമാണ്. നിങ്ങളിൽ തന്നെ പലരും മൂന്നും നാലും മന്ത്രദീക്ഷയുള്ളവരാണ്. ഒന്നെടുത്തിട്ട് പ്രയോജനപ്പെടുത്തില്ല. അടുത്ത സ്വാമിയെ കണ്ടുപോരണ്ട, അവിടുന്ന് ഇരിക്കേണ്ടത്. പരസ്പര വിരുദ്ധങ്ങളായ ദേവതകളുടെ മന്ത്രങ്ങൾ ദീക്ഷയായി വാങ്ങി സകല പ്രാന്തും പിടിച്ച് ജനം നടക്കുകയാണ്. ശ്രദ്ധയുണ്ടായിട്ട് മാത്രമേ ഇതിനൊരുങ്ങാവും. കാശുണ്ടായാൽ ഓടിപ്പോയി ദീക്ഷ എടുക്കുക. ഞങ്ങൾക്കും വളരെ ഒരു രസമാണ് കാശുള്ളവനെ കിട്ടിയാൽ ദീക്ഷ കൊടുക്കാൻ. മനസ്സിലായി? ഞാനൊക്കെ ഒരു ദിവസം 1000-1500 പേർക്ക് ദീക്ഷ കൊടുക്കും. കാരണം അത്രയും ഭക്തന്മാരുണ്ട്. 34 ലക്ഷം ഭക്തന്മാരിപ്പോ കേരളത്തിലുടനീളം മന്ത്രവും ജപിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായി. അതിലൊരുത്തനും ശ്രദ്ധയില്ലെങ്കിൽ സ്ഥിര വരുമാനമായി. ശ്രദ്ധയുണ്ടായവനങ്ങ് രക്ഷപ്പെട്ടു പോകില്ല. പിന്നെ എനിക്ക് എവിടെ നിന്ന് വരുമാനം കിട്ടുക? എനിക്ക് മനസ്സിലായില്ല. പഴയ ആചാര്യന്മാർ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് ആദ്യം ശ്രദ്ധയുണ്ടോന്നു. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ ശ്രദ്ധ. അവൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവാക്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ. സ്വവർണാശ്രമധർമ്മേണ തപസ ഹരിതോഷണ സാധനം പ്രഭവേത് പുംസാം വൈരാഗ്യാദി ചതുഷ്ടയം. ഈ അവസ്ഥ നേടുന്നത് അപ്സരാഹ. സംസാര സമുദ്രം കടഞ്ഞ് അപ്സരകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൈവന്നു എന്നാണ്. ഐരാവണ ഇരാവാൻ നഗി രാഗി തേതി ബ്രൂയാത് ഇരേതി ബ്രൂയാത്. വേദത്തിന് ഗിര എന്ന് പറയും. സത് സംബന്ധമായ സത്സംഗം, അതാണ് ആന. ആന പോലെ വിപുലമാണ് സത്സംബന്ധം, പരമസാത്വികം. ഐരാവതം എങ്ങനെയുള്ള ആനയാ? എങ്ങനെയുള്ള ആനയാ? വെള്ളയാനയാ. നമ്മൾ വെള്ളാനെന്ന് പറയുന്നത് നിങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെയാ. മനസ്സിലായില്ല? ഏ ആ വെള്ളാനയല്ല, നല്ല വെള്ള നിറത്തിലുള്ള സാത്വികമായ ആനയല്ല സത്സംഗം. സത് പരമാത്മാവുമായുള്ള സംഘം. പരമാത്മാവിനോട് സംഘം ഉണ്ടാകുമ്പോൾ നിസ്സംഗത കൈവരും. നിസ്സംഗത കൈവന്നാൽ നിർമോഹമാവും. നിർമോഹമായത്വേ നിർമോഹത്വേ നിശ്ചല തത്വം. അപ്പോഴാണ് ഒരുവൻ സ്ഥിത പ്രജ്ഞനാകുന്നത്. ആ പരമസാത്വിക ഭാവങ്ങളിലേക്ക് സംസാരം മന്ദനം ചെയ്ത് ആളെത്തുന്നതാണ്. ശ്രദ്ധയാഗ്നി സമിധ്യതേ ശ്രദ്ധയാ ഹൂയതേ ദധി ശ്രദ്ധം ഭഗസ്യ മൂർധനി വജസാ വേദയാമസി എന്ന് പറയും. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ഹോമകുണ്ഡത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ശ്രദ്ധ കൊണ്ടാണ്. ശാസ്ത്രം പറയുന്നത് ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കി ശ്രദ്ധയില്ല, രാവിലെ ചടങ്ങിന് ഇത് ചെയ്യുകയാണെങ്കിൽ അവൻ തീ കായുകയാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല, തീ കായാൻ ഇത്രയും കുണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യം, മറിച്ച് ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിൽ. അതാണ് യാഗത്തിലൊക്കെ മഴയും ഒക്കെ പെയ്യുന്നത്. കാരണം ശ്രദ്ധ വരുമ്പോൾ അഗ്നിയിൽ നിന്നാണ് ജലത്തിന്റെ ദേവതകൾ ഉൽപ്പന്നമാകുന്നത്. ആ ദേവതകൾ വരുന്നത് അതുകൊണ്ടാണ്, ശ്രദ്ധ ഉണ്ടാകണം, അത്യന്ത ശ്രദ്ധ വേണം. ഇന്നിപ്പോ ഇതെല്ലാം വലിയ വ്യാവസായിക താല്പര്യത്തിലാണ്. ഒരിടത്ത് മുറുക്കിന്റെ കച്ചവടം, മറുവശത്ത് സാരിയുടെ കച്ചവടം, അപ്പുറത്ത് ഫോട്ടോ എടുക്കല്, ഇപ്പുറത്ത് വേറൊന്ന് ഒക്കെ ആയിട്ടുള്ള വലിയൊരു വ്യാവസായിക എന്തായെന്ന് പറയുന്നേ കേരള ഫെസ്റ്റ്. അതിന്റെ നടുക്കൊരു ഹോമകുണ്ടുമായിട്ടിരുന്ന് നാല് നമ്പൂരാര് പതുക്കെ വല്ലതൊക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. അർപ്പിക്കുന്നതിനിടെ മൈക്കിലൂടെ അവർ പറയുക, ചെവി പൊത്തിക്കോണം, വേദം കേൾക്കരുത്. കാരണം അവർക്കറിയാം ഈ വന്നിരിക്കുന്നവനല്ലേ, കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്, ഇവൻ വേദം കേട്ട് കഴിഞ്ഞാൽ ആ ദേവത ഇവന്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിച്ചു കളയും എന്നറിയാം. ഉയ്യ മുരുക്കി ഒഴിക്കണമെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുന്ന കൂട്ടിയാണ്. മറിച്ച് ശ്രദ്ധയാ വേണം ഇത് ചെയ്യാൻ. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ആ ജ്വലിക്കുന്ന അഗ്നി, അതുകൊണ്ട് രത്നങ്ങൾ രതിയെ തരുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. ശ്രദ്ധയെ ധർമ്മമസ്തകം എന്ന് പറയും. അപവർഗങ്ങളിലുള്ള രമിക്കൽ, അതിൽ ആനന്ദമുണ്ടാവും. സത്സംഗം കൊണ്ട് പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് മുക്തനാകും. വൈരാഗ്യം കൊണ്ട് ജ്ഞാനമാർജിക്കും. അപ്പോൾ ശ്രദ്ധ, രതി, ഭക്തി ഇവ മൂന്നും സത്സംഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഭവൃദ്ധാനി ശ്രീ വാരുണി അപ്സര എത്ര എണ്ണായി? എത്ര എണ്ണായി ഒന്നുകൂടെ നോക്കാം. ഹവിർധാനി കാമധേനു, രണ്ട് ശ്രീ ലക്ഷ്മി, മൂന്ന് വാരുണി, നാല് അപ്സരസ്, അഞ്ച് ഐരാവതം. അപ്പൊ എത്ര എണ്ണായി? അഞ്ചെണ്ണായി. ഈ അഞ്ചെണ്ണത്തെ ബഹിരംഗ സാധന എന്നാണ് പറയുന്നത്. പാലാഴി ഇന്ന് മുതൽ കടഞ്ഞു തുടങ്ങുക, ബഹിരംഗ സാധന ഉറപ്പിക്കുക. ഐരാവത കുലജാതനായ നാൽക്കൊമ്പനാനയെ അലങ്കരിച്ചു നിർത്തുക രാമാഭിഷേകത്തിന്. അപ്പോഴാണ് രാമൻ താഴെ നിന്ന് പതുക്കെ ഉയർന്നുയർന്നു വരുന്നത്. മനസ്സിലായി? ഹൃദയ കമലത്തിൽ വരെ എത്തുമ്പോഴേക്ക് ബഹിരംഗ സാധനകൾ ഏതാണ്ട് പൂർണ്ണമായി പൂർത്തിയാവും. അവിടുന്ന് അന്തരംഗ സാധനകൾ തുടങ്ങും. പഞ്ചൈതേ ദേവതരവു മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷ പുംസിവാ ഹരിചന്ദനം എന്ന് അഞ്ച് തരം വൃക്ഷങ്ങൾ, അവയെ ദേവവൃക്ഷങ്ങൾ എന്ന് പറയും. ദേവദാരു, മന്ദാരം, പാരിജാതം, സന്താനകരുവി, കൽപ്പവൃക്ഷം, ഹരിചന്ദനം, ഇവ സന്താനകരണി കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സന്താനകാരിണിയായിരിക്കുന്ന കൽപ്പവൃക്ഷം അത് ഒന്ന് തന്നെയാണ്. അങ്ങനെ അഞ്ചു തരം വൃക്ഷങ്ങളാണ് പ്രസിദ്ധങ്ങളായത്. അതിപ്രസിദ്ധങ്ങളായ അഞ്ച് തരം വൃക്ഷങ്ങൾ, ആ അഞ്ച് വൃക്ഷങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സമുദ്രമന്ഥനത്തിൽ നിന്ന്. സമുദ്രമന്ഥനത്തിൽ നിന്നുണ്ടായതാണ് പാരിജാതം. പാരിജാതം അതുതന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി അവിടുന്ന് അടിച്ചുകൊണ്ട് പോകുന്നു. ഇന്ദ്രൻ സമ്മതിച്ചൊന്നുമില്ല, ഇന്ദ്രന്റെ സമ്മതം നോക്കിയില്ല, പതുക്കെ അവിടുന്ന് പോകുന്നു. ഇപ്പൊ ആ പാരിജാതമൊന്നും അല്ല നമ്മളീ കാണുന്ന പാരിജാതം കേട്ടോ, അത് കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. കൃഷ്ണൻ എന്തെല്ലാം കൊണ്ടുവന്നു അതൊക്കെ കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. പിന്നെ അതിന്റെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി ഇത് കൃഷ്ണന്റെ ആണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. മായൻ മണിയാണി, കാലൻ കോലൻ മണിയാണി, ഇതൊക്കെ കൃഷ്ണന്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുകയാണ്. മനസ്സിലായില്ല, അതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനലൊക്കെ കൃഷ്ണൻ എപ്പോൾ പോയോ അപ്പൊ തന്നെ ബെഡ് തെരുത്തെടുക്കുന്ന പോലെ ഇവരെ മുഴുവൻ തെരുത്തെടുത്താൻ കൊണ്ടുപോവാണ് ചെയ്ത്. അങ്ങനെയാണ് അതിന്റെ ഓരോ അവതാര ലീലയും അങ്ങനെയാണ്. അവതാരലീല അപങ്കുരമാടുമ്പോൾ കൂടെ കൊണ്ടുവന്നതിനെ മുഴുവൻ അതുപോലെ വലിച്ചെടുത്തു കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളവർ ആ ഓർമ്മകളുമായി ജീവിക്കുക, അതൊരു സുഖമാണ്. ആ സ്മരണകളുമായി ജീവിക്കുക, ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഒക്കെ സ്മരണകളുമായി ജീവിക്കുന്നത് മനോഹരമാണ്. എല്ലാവർക്കും അതിന് ആ ഭാഗ്യമില്ല, കഴിവില്ല, അനുഗ്രഹമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ചിലർക്കുള്ളതാണ്. അപ്പോ സംസാരമാണ് സമുദ്രം. ആ സംസാര സമുദ്രത്തെ കടയുമ്പോൾ അപാര സംസാര സമുദ്രമധ്യേ സമ്മജ്ജതേ മേ ശരണം കിമസ്തി ഗുരോ കൃപാലോ കൃപയാവതൈത വിശ്വേശ പാദാംബുജ ദീർഘ നൗക എന്നാണ് ആചാര്യൻ പറയുന്നത്. അതില് പാരിജാതം എന്ന് പറയുന്നത് ഇഷ്ടവരണം. ഇത്രയും അവിടെ മുതലാണ് അന്തരംഗ സാധന തുടങ്ങുന്നത്. ഇനിയും ചന്ദ്രനാണ് രത്നം. ചന്ദ്രൻ ആഹ്ലാദം, ശീതളത, പ്രകാശത എല്ലാം. പൈരാവതം സത്സംഗം, പാരിജാതം സാധനാ സമ്പത്ത്, സദ്ഗുരുലാഭം. ചന്ദ്രശബ്ദം കൊണ്ട് സദ്ഗുരുവിനെ ലഭിക്കുക. ആധ്യാത്മിക സാധനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപൂർവ ഭാഗ്യം കൊണ്ടാണ് അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. കാര്യഗുരുക്കന്മാരുടെയും കാരണഗുരുക്കന്മാരുടെയും പ്രപഞ്ചത്തിൽ തന്നെ ആത്മാനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് കൈപിടിച്ചെത്തിച്ച് അനുഭൂതി അനുഭവിപ്പിച്ചു തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. ഇത് മൂന്നും വളരെ ദുർലഭമാണ്, എളുപ്പമല്ല. കാരണം ഉണരണം, ഇനി ഉറങ്ങണം, കുചിച്ചീടണം, അശനം, പുണരേണം, ഇങ്ങനെയുള്ള വികല്പങ്ങൾ കളിക്കുന്ന ലോകത്ത് അണയും അനേക വികല്പമാകയാൽ ആരുണരുവത്? ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ സേവിക്കാൻ പണിയാണ്. കണ്ടുകിട്ടുക തന്നെ പ്രയാസം. ഗുരു കാത്തിരിക്കുന്നവനായിരിക്കുക, ശിഷ്യൻ അന്വേഷിക്കുന്നവനായിരിക്കുക, കാത്തിരിക്കുന്നവനെ അന്വേഷിക്കുന്നവൻ ചെന്ന് കണ്ടെത്തുക, പാരസ്പര്യമുണ്ടാവുക, അതിൽ നിന്ന് വാചാമഗോചരങ്ങളായ അനുഭൂതികൾ ലഭിക്കുക, അതിൽ സേവ ചെയ്യാൻ തൽപരനായിരിക്കുക. ഇതൊക്കെ വളരെ ക്ലിഷ്ടമാണ്, പറയാൻ വളരെ എളുപ്പം. വസന്തം പോലെ ലോകഹിതത്തിന് സഞ്ചരിക്കുന്നവനും കെട്ടണഞ്ഞിടത്ത് ചാരം ചൂടിക്കിടക്കുന്ന അഗ്നി പോലെ ജ്വലിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള പദവാക്യ പ്രമാണജ്ഞനായ ശ്രോത്രീയനായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ലഭിക്കുക മഹാഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഗുരുലാഭമാണ് ഇവിടെ ചന്ദ്രൻ. ഗുരുലാഭം ഉണ്ടാവുമ്പോൾ ആഹ്ലാദം ഉണ്ടാവും. ഗുരുവിന്റെ സാമീപ്യം വരുമ്പോൾ തന്നെ വാസനകൾ മറക്കുന്നുണ്ടോ നോക്കാം. ഗുരുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വരുന്നുണ്ടോ നോക്കാം. ഞങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിഷ്കളങ്കതയൊന്നും വരില്ല. പല ലൗകിക വിഷയങ്ങളോ രാഷ്ട്രീയോ പരദൂഷണോ കുശുമ്പോ മറ്റ് സ്വാമിമാരുടെ കുറവുകളോ ഒക്കെ പറയണമെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾ ആവോളം പൂജിക്കുകയും ഞങ്ങളത് ആസ്വദിക്കുകയും ഭക്ത നീയാണ് ശരിക്കെന്റെ ശിഷ്യൻ എന്ന് പറയുകയും അനുഗ്രഹിക്കുകയും അതുമൊക്കെ ആയിട്ട് നീങ്ങുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാളും ഞങ്ങളുമായിട്ട് ഉണ്ടാവും. അയാള് കട്ടൻ കാപ്പി കുടിക്കുന്നു, ഞങ്ങളും കട്ടൻ കാപ്പി കുടിക്കുന്നു. ഇയാള് ചായ കുടിക്കുന്നു, ഞങ്ങളും ചായ കുടിക്കുന്നു. ഇയാള് പരദൂഷണം പറയുന്നു, ഞങ്ങളും പരദൂഷണം പറയും. എന്ത് വ്യത്യാസം? പറഞ്ഞാൽ മനസ്സിലായില്ല. യാതൊരുവന്റെ സാമീപ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉള്ളിലുള്ള കാകോളം മുഴുവൻ നഷ്ടപ്പെടുന്നു. യാതൊരുവന്റെ സാമീപ്യവും യാതൊരുവന്റെ വാക്കുകളും മനസ്സിലെ കാകോളത്തെ കവർന്നെടുക്കുന്നു. യാതൊരുവനെ കണ്ടിട്ടു പോകുമ്പോൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ വാസനാ വൈകല്യങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് വാസനകൾ പറപറക്കുന്നു. അവൻ ഗുരുവാണ്. അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ്. ഉശബ്ദോസ്യ അന്ധകാരസ്യ ഋശബ്ദം തന്നിരോധനം. ഗുരുഗീത അത് മഹാഭാഗ്യമാണ്. അതിനെയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞത്. അയം സ്വഭാവസ്വതേവയത്പര സമാപനോദപ്രവണം മഹാത്മനം സുധം സുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്താം അവദിച്ഛിതം കില. മറ്റുള്ളവരുടെ ക്ലേശം ശമിപ്പിക്കുന്ന മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാർ ജപിക്കാനിരിക്കുമ്പോൾ, തപസ് ചെയ്യാനിരിക്കുമ്പോൾ, എന്തിലും ആദ്യം ഗുരുസ്മരണം വേണം. ഗുരു ഉണ്ടോ നിങ്ങൾക്ക്? ഗുരുവിനെ സ്മരിച്ചിട്ട് എന്തും ചെയ്യാം. ആജ്ഞാചക്രാന്തരാളസ്ഥയായ ദേവിയുമായി ഗുരു രമിച്ചു നിൽക്കുന്ന ഗുരുഗൗരവം വിടാത്ത ശിഷ്യന് എന്തും കരതലാമലകം പോലെയാണ്. അവിടെ എന്തിനിറങ്ങുമ്പോഴും അവിടുത്തെ പാദാംബുജ രജ കൊണ്ട് അങ്ങയുടെ പാദാംബുജത്തിൽ പച്ചിയിരിക്കുന്ന പൊടി അതാണ് അടിയൻ അണിയുന്നത്. എന്ത് കർമ്മത്തിനു മുമ്പിലും അവിടെ ഒന്നിലും ഭയമില്ല. പാരമ്പര്യ വിദ്യയുടെ അസുലഭ ശോഭയതാണ് സഹസ്രദള പങ്കജേ സകല ശീതരശ്മിപ്രഭം വരാഭയ കരാംബുജം വിമലഗന്ധ പുഷ്പംബരം പ്രസന്നവദനേക്ഷണം സകല ദേവതാരുപിണം സ്മരേ ശിരസി ഹംസകം തദവിധാനപൂർവം ഗുരു. അതുകൊണ്ട് ഹംസമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബഹവും ഹംസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരക്ഷീര വിവേകമുള്ളതാണ് ഹംസം. ഹംസമാകണമെങ്കിൽ പരമഹംസനായ ഗുരുവിനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. സംസാരം മകരാലയം അതിനെ നല്ലപോലെ മന്ഥനം ചെയ്യുമ്പോൾ ഷക്ഷക്രോപരി സഹസ്രാരം സഹസ്ര കമലങ്ങൾ ആയിരം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മഹാപത്മാടവി എന്ന് പറയും. നിങ്ങൾക്ക് പദം ഉണ്ടെന്ന് തോന്നും, നിങ്ങൾ ചൊല്ലാറുണ്ടെന്ന് തോന്നും. മഹാപത്മാടവി സംസ്ഥാ അരാ അവിടെയാണ് അവിടെ സ്ഥിതമായിരിക്കുന്നത്. ആ ദേവിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഗുരുവാണ്. സകല ശീത രശ്മിപ്രഭം, ശീതം അത്യന്തം തണുപ്പാണ്. ഗുരുവിന്റെ സാമീപ്യം കിട്ടിയാൽ പിന്നെല്ലാം ചൂടും പോകും. ആ ശീതള ഛായയിലെല്ലാം ലഭിക്കും. ഒരാൾ ഗുരു ഉള്ളവനാണോ എന്നറിയുന്നത് അയാളുടെ സമചിത്തത നോക്കിയിട്ട്. ലൗകിക വിഷയങ്ങളിൽ ഏത് സംഭവിക്കുമ്പോഴും അതിൽ സാരമില്ല, ഇതിൽ സാരമുണ്ട് എന്ന് തിരിച്ചറിയുന്നവനാണ് ഗുരുവുള്ളത്. ലോകത്തിലുള്ള ആരെയും എന്തിനും സാരമില്ല എന്ന് സമാധാനിപ്പിക്കാൻ സാരമുള്ളത് ഏകവും അദ്വൈതവുമായ ബ്രഹ്മം മാത്രമാണ്. ലൗകിക വിഷയങ്ങളല്ലേ സാരമില്ല, എല്ലാം ദൃഷ്ടനഷ്ടമാണ്. അതുപോയി സാരില്ല, മനസ്സിലായില്ല, പോയോ കളഞ്ഞോ. അദ്വൈത വിദ്യ പഠിപ്പിച്ച ഗുരുവിന്റെ അടുക്കൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, ദൃഷ്ടനഷ്ടമായ ജീവിതത്തിൽ എന്ത് നഷ്ടമായാലും സാരമില്ല, ഒക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടപ്പെടുമ്പോൾ പ്രയത്നം കൂടാതെ ബന്ധം തീർന്നു കിട്ടും, മനസ്സിലായില്ല. അമ്മ വലിയ ബന്ധമുള്ളതാണ്, സ്വാഭാവികമായി മരിച്ചു കിട്ടിയാൽ സാധനം എളുപ്പമായി, മനസ്സിലായില്ല. കൊയ്യോ വെക്കുന്നത് രണ്ടു ദിവസേ കരയുള്ളൂ, കഴിഞ്ഞാൽ പായസം കൂട്ടി ഒന്നും അമ്മയുടെ അടിയന്തരം ശരിയല്ല. കൊയ്യോ വെക്കുന്നു, കൊയ്യോ ഈ പാർട്ടികളൊക്കെ 16 ദിവസം സുഖമായിട്ട് പായസവും കൂട്ടി അടിച്ചതാ, എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു, ഇത്രയേ ഉള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധം, ശരിയല്ല. അമ്മയല്ലാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുമൊക്കെ പാടി അമ്മയുടെ സാരിയെ പിടിച്ച് നടന്ന് ഏതോ ഒരു പെങ്കൊച്ച് കണ്ണു കറക്കി വലിച്ചപ്പോ ഇപ്പൊ അമ്മയും വേണ്ട അച്ഛനും വേണ്ട, ശരിയല്ലേ. അന്നേരായി വല്യമ്മമാർക്കൊക്കെ പക്കുതി തുടങ്ങിയത്. സ്വസ്ഥത കിട്ടാനാ പതുക്കെ, അവിടെ ഇരുന്നാ ഒരു രക്ഷയില്ലാഞ്ഞിട്ടാ പതുക്കെ ഒരു കാര്യം ചെയ്യുക. കാരണം ഭാഗവതം ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, ആശ്രമം ആയിക്കോട്ടെ, ശരി, നാട്ടുകാർക്കും അതാണ് സുഖം. കാരണം ഒച്ചയും ബഹളവും ഒന്നുമില്ല, നമ്മളെ കൊണ്ടൊരു ശല്യമില്ല. അവളായി അവളുടെ പാടായി, അവനായി അവന്റെ പാടായി, ദുരിതമായി. പിന്നെ ഒരു കാര്യം ഉണ്ട്, ഇറങ്ങിപ്പോരുമ്പോ ആ ഭക്തിയോടുകൂടി പറയും, ഇതൊക്കെ അനുഭവിക്കാതെ പോകില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഗുരു ഉണ്ടെങ്കിൽ ഒരു ശീതളിമേ, ആ ശീതളഛായയിൽ 16 കലകളുള്ള പൂർണ്ണ സകല ചന്ദ്രൻ, അതാണ് ഗുരു. ആ ഗുരുവിനെ ലഭിക്കുമ്പോൾ അതില് പൂർണനായ ഗുരു സ്വരൂപധ്യാനത്തെ, കാരണം ശാസ്ത്രം സാഗരമാണ്, അതിൽ ലവണമുണ്ട്. അതേ ജലം മേഘമായി പെയ്തിറങ്ങുമ്പോൾ അതിന് മധുരമുണ്ട്, മനസ്സിലായില്ല. നമ്മൾ പോയി നേരെ ഒന്ന് ശാസ്ത്ര പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കാൻ നേരിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ അതിലെ ഉപ്പ് മുഴുവൻ കുടിക്കും, മനസ്സിലായില്ല. ഗുരു അതിനെ മന്ഥനം ചെയ്യുന്ന സമയത്ത് അത് നീരാവിയായി മുകളിലെത്തി പെയ്തിറങ്ങുമ്പോൾ മധുരമുള്ള ജലം കിട്ടും, മഴവെള്ളം, ശുദ്ധമായ അമൃത്. അതാണ് ഗുരു ഇതിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും. അത് ബ്രഹ്മസൂത്രാദികളും അതിന്റെ ഭാഷ്യവും ഒക്കെ പഠിച്ചവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഉപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ശുദ്ധമായ അമൃത ലഭിക്കും. ഇതാണ് അതിന്റെ വ്യതിയാനം. അതിൽ ഗുരുലാഭമുണ്ടാണ്. അപാരമായ വേദസാഗരം ഗുരുരൂപി മേഘം കൊണ്ട് മധുരോദാരമാവും. സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ. അത് മഥനം ചെയ്ത് ഗുരുരൂപിയായ ചന്ദ്രൻ ഊർധ്വം ഗമയൻ, ഊർധ്വഗാമി, ഉച്ചൈസ്രവസ്, ശ്രോതവ്യം. അപ്പോഴാണ് വേദം പഠിക്കാൻ ശ്രോത്രിയനായ ഗുരുവിന്റെ സമീപത്തിലിരുന്ന് ശ്രുതി പാരകനായിത്തീരാൻ. ഗുരു ശ്രോത്രിയനാവണം, ശ്രുതി നിർദോഷമാണ്. പഠിക്കാൻ വരുന്ന ശിഷ്യൻ പാപമുള്ളവനായാൽ മീമാംസാവിരുദ്ധമായ അർത്ഥം മനസ്സിലാക്കി അനർത്ഥങ്ങളിൽ ചാടും. അതാണ് വിരോചനന് പറ്റിയത്. ആസുരി സമ്പത്തുള്ളവൻ, പാപമംഗിലമായ മനസ്സുള്ളവൻ ശാസ്ത്രം പഠിക്കാൻ പോകും. ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമതാണ്. അനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനാദികൾ കൊണ്ട്, അതൊക്കെ എന്തിനാ? വേദാന്തത്തിന്റെ അങ്ങേത്തല ആദ്യം എന്നെ പഠിക്കും, മനസ്സിലായില്ല. എന്നിട്ട് പാപമംഗിലമായ മനസ്സോടുകൂടി ഇതൊക്കെ എന്നെ പഠിച്ചു, എന്നിട്ട് കാണുന്നതിനോടൊക്കെ കയറി തർക്കിക്കും. തർക്കാതെ അപ്രതിഷ്ഠാനാ എന്ന സത്യം മനസ്സിലാക്കില്ല. അതിനുള്ള വിനയമുണ്ടാകണമെങ്കിൽ ഗുരുലാഭവും ശ്രോതവ്യവും. വേദം തന്നെ ചോദിക്കുന്നുണ്ടിത്, വിവേത്തി അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. ഇത് വേദം ചോദിക്കുന്നതാണ്, ആ ചോദ്യം ഗംഭീരമാണ്. വിവേത്തി അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. വേദം ചോദിക്കുന്നത് ഇവൻ എപ്പോഴാണ് എന്റെ തലയ്ക്കടിക്കുക. ചില ആചാര്യന്മാരുടെ അടുക്കിലേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലും. കുട്ടികൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേ വേദം അവിടെ ഇരുന്നിട്ട് തന്നോട് തന്നെ ചോദിക്കും, ദൈവമേ ഇവനെ പഠിപ്പിക്കുകയാണോ, ഇവനെപ്പോഴാ എന്റെ തലയ്ക്ക് തല്ലുന്നത്. ഇവനൊരു മൈക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയെ ഇവൻ നിന്ദിക്കും, നിഷേധിക്കും, ശ്രുതി വാക്യങ്ങളെ നിഷേധിക്കും ആളുകളുടെ കയ്യടി കിട്ടാൻ. ഇങ്ങനെയുള്ള ഇവനെ പഠിപ്പിക്കാവോ? വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേദം തന്നെ ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങളിലും മറ്റുള്ളതിലും ഒക്കെ വലിയ വലിയ കാര്യങ്ങള് അടിച്ചു വരുമ്പോ, അത് ഇന്ന സ്വാമി പറഞ്ഞു, ഇന്ന സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അടിച്ചു വരുമ്പോ, ആ അടിച്ചു വരുന്നതിൽ നോക്കിയാൽ വേദ നിഷേധം കാണാം. വേദം അന്ന് പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് വൈദികി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. അപ്പൊ എപ്പോഴാണ് ഇവൻ എന്റെ തലയ്ക്ക് തന്നെ തല്ലുന്നത്? ശുദ്ധി അധിഷ്ഠിതമായി പറയണം. അതാണ് ഉച്ചൈസ്രവസ്. അത് കഴിഞ്ഞാൽ ശാർംഗതനുസ്, വിഷ്ണുവിന്റെ വില്ല്. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് മറ്റൊരു പേരാണ് നിധിധ്യാസനം. സമയം എന്തായി? 5 മിനിറ്റ് ഉണ്ട്. തീരുവോന്നറിയില്ല, നമുക്ക് നോക്കാം. തീർന്നില്ലെങ്കിൽ പിന്നൊരു ക്ലാസ് ഉണ്ടായാൽ നമുക്ക് എടുക്കാം, ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെ എടുക്കാൻ വന്ന് പറഞ്ഞ് ഭംഗിയായി ആദ്യം പോലെ തീർത്തു പോകും. പേടിക്കണം. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് നിധിധ്യാസനം എന്ന് പറയും. എല്ലാ സാധനയുടെയും അന്തിമ ലക്ഷ്യം ആത്മദർശനമാണ്. അയം തു പരമോ ധർമ്മോ യദ്യോഗേൻ ആത്മദർശനം നിർവർണയതി നിധിധ്യായതോ ലോകയതി പശ്യതി എന്ന് ആഖ്യാത കോശത്തിലുണ്ട്. ഏകാകാര ചിത്തവൃത്തി പ്രവാഹം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. താഭ്യാം നിർവിചികിത്സാർത്ഥേ ചേതസസ്ഥാപിതസ്യ യത് ഏകദാനത്വമേതദ്ധി നിധിധ്യാസനമുച്യതേ. ശ്രവണ മനനങ്ങൾ കൊണ്ട് പരമാർത്ഥ തത്വത്തിൽ സ്ഥിതമായ ചിത്തത്തിന്റെ ഏകതാനത നിധിധ്യാസം. അത് വില്ലാണ്. ഏതുതരം വില്ല്? പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവയ. ഇത് ഉച്ചൈസ്രവസ്. ഊർധ്വഗാമി, അത് കഴിഞ്ഞു വരുന്ന ശൃംഗം. ശൃംഗം ശാർംഗ ധനുസ്. അടുത്തത് പാഞ്ചജന്യം എന്ന ശംഖാണ്. പഞ്ചജന ഉത്പാദകേഷാം തേ പഞ്ചജനാ തത്ര ഭവ പാഞ്ചജന്യ. 5 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചദേ ജനാ ജായമാന പഞ്ചജനാഹ, 5 ഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചേന്ദ്രിയം. നിധിധ്യാസനം കഴിഞ്ഞ് വ്യുത്ഥാനദശയിൽ ശബ്ദസ്പർശാദി 5 വിഷയങ്ങളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മദർശനം. മുനിയുടെ വ്യുത്ഥാനം, സമാധി വ്യുത്ഥാനം എന്ന 2 അവസ്ഥകളുണ്ട്. സമാധി അവസ്ഥ, ആ അവസ്ഥയിൽ സത്യം സാക്ഷാത്കരിച്ചു നിൽക്കുകയും വ്യുത്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഭാസിച്ച് നിൽക്കുന്നത് ഏതധിഷ്ഠാനത്തിലാണ് എന്നറിയുകയും ചെയ്യുക. ശ്രോത്ര നേത്രാദികൾക്കെല്ലാം അതാതിന്റെ ദേവതകളുണ്ട്. യോഗ സാധന കൊണ്ട് അവ സ്ഫുരിക്കും. ആദ്യം സ്ഫുരിക്കുന്നത് ഓരോ ഇന്ദ്രിയത്തിന്റെയും ദേവതയാണ്. ഒരു 10 ദിവസം സത്യം പറഞ്ഞു നോക്കുക, ദേവതകളൊക്കെ ശക്തമാവുക. 10 ദിവസം, ഒരുപാടൊന്നും വേണ്ട, 10 ദിവസം ലൗകികമായ സത്യമേ പറയൂ, ലൗകികമായ നുണയൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ ഈ ദേവതകൾ ഉണരാൻ തുടങ്ങും. തങ്ങളുടെ ദിവ്യധാമത്തിലേക്ക് വരാൻ അവർ യോഗകർത്താവിനെ ക്ഷണിക്കും. ആ ദേവതകൾ ആ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കാണാം, അനുഭവിക്കാം. ആ ദേവതകൾ കൂട്ടിക്കൊണ്ടുപോകും, കൈപിടിച്ച് ഏഹി ഏഹി വത്സ എന്ന് പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ദിവ്യ ഭോഗങ്ങളിലേക്കുള്ള ആകർഷണം. യോഗി സൂക്ഷിക്കേണ്ടത് ഈ 2 രംഗങ്ങളിലാണ്. ഈ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ദിവ്യ ഭോഗങ്ങൾക്ക് ആകർഷണം വരുമ്പോഴാണ് സംഘം ഉണ്ടാകുന്നത്, കൂട്ടിച്ചേരാനുള്ള പ്രവണത ഉണ്ടാവും. വാക്കുകളിൽ ആകർഷണീയത വരും. സൂക്ഷിച്ചില്ലെങ്കിൽ ആ വാക്കുകൾ അവനെ വീഴ്ത്തിക്കളയും. പക്വതന്മാർ കൂടും, അവരവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങും. കളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും അവരോടൊപ്പം കളിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ യോഗം ഭോഗമായി മാറും. ഇത് കണ്ട് ഭോഗത്തിൽ തന്നെ കിടക്കുന്നവൻ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും, മനസ്സിലായില്ല. അതാണ് മിക്കവാറും ഈ വഴി പോകുന്നവർക്ക് സംഭവിക്കുന്ന 1-ാമത്തെ. ദേവതകളെ ഉപാസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. വഴിക്ക് പോകുമ്പോഴാണ് ഉപാസനയിൽ ദേവതകളെയൊക്കെ തിരിച്ചറിയണം. ഇത് കണ്ണിന്റെ ദേവതയാണ്, ഇത് ചെവിയുടെ ദേവതയാണ്, ഇത് മനസ്സിന്റെ ദേവതയാണ്. ഈ ദേവതകളൊക്കെ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യഭോഗങ്ങൾക്ക് വേണ്ടി കെഞ്ചി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. മിക്കവാറും എല്ലാ മനുഷ്യനും പറ്റുന്നത് ഈ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുക പറ്റുന്നതാണ്. അതാണ് 1-ാമത്തത്. 2-ാമത്, ദേവതകൾ ഇവനെ അനുസരിക്കുന്നു എന്നിവൻ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് മറ്റൊരിടത്ത് സംഭവിക്കുന്നത് അവന് പറയാൻ കഴിയും. ദേവതകളെ തന്റെ അനുസരണയിൽ വരുത്തിയിരിക്കുന്നു എന്നവൻ അറിയുമ്പോൾ അഹങ്കാരമുണ്ടാവും. അതാണ് കൗശികനും മറ്റും പറ്റിയത്. തപസ്സൊക്കെ കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വന്നോ പക്ഷി കരിഞ്ഞു പോയതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ വന്നാൽ അഹങ്കാരം കൊണ്ട് യോഗി വീഴും. ഇപ്പൊ പൂർണ്ണ വൈരാഗ്യം വന്നില്ലെങ്കിൽ ഭോഗാസക്തനാവും, അല്ലെങ്കിൽ മഹാഗർഭിതനാവും. 2 ഭോഗം, ഇത് വരാതിരിക്കണം. അതാണ് ശംഖ്. ചം കല്യാണമയാനി ഘാനി ഇന്ദ്രിയാണി യസ്യ ഏനവ പഞ്ചജന്യം എന്ന ശംഖ്. ഖം ആകാശം, ആകാശം സുഷ്ടുവായിരിക്കണം. ഖം ബ്രഹ്മ, ഇതുകൊണ്ട് നിധിധ്യാസനമാണ് ജ്ഞാനം. കൗസ്തുഭം, വിഷ്ണുവാണ് സ്വീകരിച്ച ശീതള, സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പുള്ളത്. മുക്താ വിദ്രുമ വജ്ര ഇന്ദ്ര വൈഡൂര്യ സ്ഫടികാദയ ചക്ഷുഷ്യ മണയ ഗീത ലേഖന വിശസൂദനാ പവിത്ര ധാരണായാം ച പാപാലക്ഷ്മി മലാപഹ എന്ന് സുശ്രുതൻ രത്നങ്ങളെ പറ്റി പറയുന്ന ഭാഗം. അപ്പോ കും പൃഥ്വിം സ്തുഭ്നാതി വ്യാപ്നോതി ഇതി കുസ്തുബ് സഹ ഏവ കൗസ്തുഭ എന്ന് വിഗ്രഹം. കുൻ സ്തുഭ്നാതി സ്തോഭയതി വാ കുസ്തുഭ സ ഏവ കൗസ്തുഭ. സ്തോഭം വാക്യപൂരണത്തിനുള്ള നിരർത്ഥക ശബ്ദം. കും ഭട്ട് എന്നൊക്കെ വേദത്തിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ശബ്ദപ്രപഞ്ചത്തെയും നിരർത്ഥകമാക്കുന്നത് സ്വയം പ്രകാശാത്മാവായത് കൗസ്തുഭം. ശബ്ദബ്രഹ്മത്തെ അടുത്തനുഭവിക്കുന്നു. അന്തരംഗ സാധനയില് വളരെ ശ്രേഷ്ഠമായി ഇത് കഴിയുമ്പോഴാണ് ഇവൻ ആ പ്രപഞ്ചത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് ധന്വന്തരിയായി ധനും പീഡാ അന്തരയതി ബഹി കരോതി ഇതി ധന്വന്തരി. സകല പീഡകളും തീർന്നു. സംസാരത്തിലെ പീഡകള് 3 എണ്ണമാണ്. 3 തരം ദുഃഖങ്ങളാണ്. ഏതൊക്കെയാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. വളരെ വിസ്തൃതമാണ്, പിന്നൊരിക്ക സമയമുണ്ടാവും. ഈ 3 തരം ദുഃഖങ്ങളും തീർത്ത് ധനും പീഡാമന്തരയതി ബഹിക്കരോതി ധന്വന്തരി എന്ന് വരുന്നത്. അസംഖ്യങ്ങളായ പീഡകൾ, അവയെ മൊത്തത്തിൽ തിരിച്ചാൽ ആവരണമെന്നും വിക്ഷേപമെന്നും 2 തിരിക്കാം. ആവരണവും വിക്ഷേപവും, അതില് അജ്ഞാനം സാമാന്യമാണ്, ആവരണം വിശേഷമാണ്. അജ്ഞാനം നിലനിൽക്കും, ആവരണം നശിക്കും. ആവരണം പോയാലും അജ്ഞാനം നിലനിൽക്കും. ജ്ഞാനം കൊണ്ട് ആവരണം മാറും, അജ്ഞാനം നിലനിൽക്കുക തന്നെ ചെയ്യും. അസത്വാപാതകം അപാനാപാതകം എന്ന് രണ്ടു തരം ആവരണങ്ങളുണ്ട്. ബ്രഹ്മമില്ല അത് അസത്വാപാതകമായ ആവരണം കൊണ്ട് തോന്നുന്നതാണ്. ബ്രഹ്മം ഭാസിക്കുന്നില്ല, അറിയപ്പെടുന്നില്ല, അത് അപാനാപാതക ആവരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഭഗവത് വിഷയകമായ ചിത്തവൃത്തി സമ്പാദനം, ഭഗവത് സമ്മുഖതയും ഭഗവത് ചിത്തവൃത്തിരാഹിത്യവും ഭഗവത് വിമുഖതയും. അപ്പോൾ ധന്വന്തരി ശബ്ദം ശോകനിവൃത്തി. അമൃത് ധന്വന്തരിയുടെ ശിരസാദ്യം, അതിൽ നിന്ന് ആയുർവേദം, അത് കഴിഞ്ഞ് കയ്യില് നിരങ്കുശ തൃപ്തിയാകുന്ന അമൃത്. തഥാ കരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാരം. അത് കഴിഞ്ഞാണ് ഹാലാഹലം വരുന്നത്. അതാണ് ശിവൻ കുടിച്ചത്. എങ്ങനെ കുടിച്ചു എന്ന് പല കൊണ്ട് ശംഖിലെടുത്ത് കുടിച്ചു, അങ്ങനെ പല കണക്കുകളുണ്ട്. കയ്യിൽ കുടിച്ചു എന്നാണ് സ്വീകരിക്കുന്നത്. ശൈവാഗമങ്ങൾ സ്വീകരിക്കുന്ന അദ്ദേഹം കൈക്കുമ്പിളിലേക്ക് വിഷം കയ്യിലെടുത്ത് വലിച്ചു കുടിച്ചു. വിഷം അതും രത്നമാണ്. കുടിച്ചിട്ടത് കുടഞ്ഞു, കൈ തൂക്കാൻ തൂവാലൊന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, കൈ കുടഞ്ഞു. കുടഞ്ഞപ്പോ വീണത് ചിലത് ചില മരങ്ങളൊക്കെ വലിച്ചു. അതാണ് വിഷമുള്ള മരങ്ങൾ, മനസ്സിലായില്ല. അതിൽ കുറച്ച് പാമ്പുകൾ നക്കിയെടുത്തു. അതാണ് പാമ്പിന്റെയും തേളിന്റെയും ഒക്കെ വിഷം. അതിൽ നിന്ന് കുറച്ചൊക്കെ മനുഷ്യനെടുത്തു. അതുകൊണ്ടാണ് സർവാംഗം വിഷം. ഇങ്ങനെയാണ് ഐതിഹ്യകാരൻ പറയുന്നത്. യോഗ്യമായ സ്ഥലത്ത് വിഷം രത്നം ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. വിഷമായതുകൊണ്ട് രാഗമില്ല. ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും തീരും. അതുപോലെ ഭൗതികാസ്തിത്വത്തിന്റെ എല്ലാം തീർന്ന് പൂർണാനന്ദരൂപമായ സച്ചിദാനന്ദമായ അഖണ്ഡാകാര വൃത്തി രൂപത്തിലുള്ള ഹാലാഹലം, അത് ഈ സംസാരം കടഞ്ഞെടുത്തു കുടിക്കുന്ന ദിനം ശിവരാ. അതുകൊണ്ട് ഇന്ന് ഹാലാഹലം കുടിക്കുക, ശിവസ്വരൂപമാവുക, ശിവനെ ഭജിക്കുക. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതം സംരത്നാകൽപ്പൊജ്വലംഗം പരശുമൃഗവരാഭിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തസ്തുതമരഗണൈവ്യഘ്രകൃത്തിം വസാനം വിശ്വദ്യം വിശ്വവന്ദ്യം നിഖില പവഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. അങ്ങനെയുള്ള ശിവനെ ഓം നമശിവായ എന്ന ഷഡക്ഷരമന്ത്രം, പഞ്ചാക്ഷരം നമശിവായ, ഷഡക്ഷരമന്ത്രം ജപിച്ച്

0: ആ അനുഗ്രഹം ലഭിച്ചാൽ എന്താണ് നേടാൻ സാധിക്കാത്തതുള്ളത്? ആ പരമശിവന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ പോരായ്മകൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, അനുഭവിച്ചു വരുമ്പോൾ, അനുഭവങ്ങളുടെ തലങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മകൾ ദർശിച്ചാൽ ആ പോരായ്മകൾ എന്റെ ദൃഷ്ടിയുടെ വൈകല്യമാണ്, അവയ്ക്കുള്ള ഫത്സനം എന്നിൽ ഒതുക്കി നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നല്ലതും വല്ലതും നിങ്ങളോട് പറഞ്ഞു വന്ന് നിങ്ങളുടെ അനുഭവം കൊണ്ടും വിശ്വാസം കൊണ്ടും പഠനം കൊണ്ടും തോന്നിയാൽ അവയൊന്നും എൻ്റെതല്ല, എൻ്റെ പൂർവ്വ ആചാര്യന്മാരുടേതാണ്, എൻ്റെ ഗുരുക്കന്മാരുടേതാണ്. അവരുടെ പാദാരവിന്ദങ്ങളെ മാത്രമായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്നതിനു വേണ്ടിയാണോ ഈ ജന്മം സാഫല്യമുള്ളതാക്കി തീർക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്, ആ പുണ്യശ്ലോകന്മാരുടെ പാദാരവിന്ദങ്ങളെ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: പറയുന്നു ആത്മവിചാരം. അപ്പോൾ ഈ ആത്മവിചാരം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മളിപ്പോ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. രാവിലെ 6:30 to 8 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ആത്മവിചാരം. ആത്മവിചാരം എന്താണെന്ന് ഈ ചോദിച്ചാണെന്നറിയാം. ആ ഈ സംഗതിയുടെ പേരെന്താണെന്ന് അറിയില്ലെന്നേ ഉള്ളൂ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് നല്ല പല്ലുവേദനയുണ്ട്. പല്ലുവേദന ഉണ്ടപ്പോൾ ഗുരുവിന്റെ അടുത്ത് ചെന്ന് അല്ലയോ ഗുരു, എന്താണ് ഈ പല്ലുവേദന എന്ന് ചോദിക്കേണ്ട ആവശ്യം ഒരു ശിഷ്യനും വരത്തില്ല. ഒരു ഗുരുവിനും ഉപദേശിക്കേണ്ടി വരത്തില്ല, അല്ലയോ ശിഷ്യ ഈ വേദനയാണ് പല്ലുവേദന എന്ന് ഉപദേശിക്കേണ്ട ആവശ്യം ഒരു ഗുരുവിനും വരത്തില്ല. കാരണം പല്ലുവേദന എന്താണെന്നുള്ളത് ആദ്യം വ്യക്തമായും മനസ്സിലാവും. പക്ഷെ മലയാളിയാണെങ്കിൽ അതിന് പല്ലുവേദന എന്ന് പറയും, ഇംഗ്ലീഷുകാരനാണെങ്കിൽ അതിന് വേറെ എന്തോ പെയിൻ എന്ന് പറയും. അപ്പോൾ ഈ വ്യത്യാസം വരത്തുള്ളൂ. അതുപോലെ ഈ ആത്മവിചാരം എന്തെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെയാണ് ആത്മവിചാരം. ഇവിടെ തന്നെ നമ്മൾ വേറെ എന്താ പറയുന്നത്, പരദൂഷണം പറയുകയാണോ? അല്ലല്ലോ. നമ്മൾ രാവിലെ 6:00 to 8 ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം, നമ്മളിത് കഴിഞ്ഞാലും ഞാനിവിടെ വന്ന് ഇത് പറയാതിരിക്കുമ്പോഴും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം തന്നെ, ഗുരു സേവയും ആത്മവിചാരവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചൊരു സാധനമല്ല. ആ കാര്യത്തെ ഞാനിപ്പോൾ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പുതുതായ കാര്യങ്ങളല്ല. അതുകൊണ്ട് വേദാന്തത്തിന്റെ ഒരു വിചാര രീതി അനുസരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ ആത്മവിചാരം എന്ന് പറയുന്നത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമല്ല. ആത്മാവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചത് ആത്മവിചാരം തന്നെ. അന്ന് ശാസ്ത്രീയമായ ചില രീതികൾ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് നമുക്ക് ഈ ശാസ്ത്രത്തിന്റെ മാധ്യമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഭജന പാടുന്നു, അമ്മയെ സ്തുതിക്കുന്നു, അമ്മയെ ധ്യാനിക്കുന്നു, ഇതെല്ലാം ആത്മവിചാരമാണ്. ഇതൊക്കെ തന്നെയാണ് ആത്മവിചാരം. പിന്നെ ഇത് ബ്രഹ്മസൂത്രത്തിലൂടെ ഒരു പക്ഷേ നമ്മളത് ചെയ്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തില്ലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് ആത്മവിചാരം. ആത്മാവിനെ സംബന്ധിക്കുന്ന ഏത് കാര്യങ്ങളും ഇതെല്ലാം ആത്മവിചാരം തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇനിയും വിശദമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദനയെ ഈ വിശദമാക്കി തരേണ്ടതുപോലെ ഇതിനെ വിശദമാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? പല്ലുവേദന ഇന്നതാണെന്ന് പല്ലുവേദനിക്കുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ആത്മവിചാരം എന്ന് പറയുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടത്തും. അപ്പോൾ ഇതിലൂടെ എങ്ങനെ ആത്മജ്ഞാനത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആർക്കും യാതൊരു ഉത്കണ്ഠയും വേണ്ട. കാരണം ശരിയായ പല്ലുവേദന വരുമ്പോൾ അത് നമുക്ക് ആരുടെ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഇത് വേദനയാണോ എന്നുള്ളത്. ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ആരുടെത്തും പോയി ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല, ഈ സാധനം ആത്മജ്ഞാനമാണോ അതേ മറ്റെന്തെങ്കിലും ജ്ഞാനമാണോ. അങ്ങനെ ഒരു സംശയം ഇതുവരെ ഒരു ആത്മജ്ഞാനിക്കും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകത്തുമില്ല. അതിന് വേണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, ആത്മജ്ഞാനം ഉണ്ടാകുമെന്നുള്ളതിന് ഗ്യാരണ്ടിയില്ല. ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആത്മജ്ഞാനമാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് എങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാകും അതിനെക്കുറിച്ച് യാതൊരു വേവലാതെ

0: വേണ്ട. ആത്മവിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവിടെ തന്നെ ചെന്ന് എത്തും എന്നാണ്. അങ്ങനെ എത്തിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യന്മാരും ഗുരുക്ക ശാസ്ത്രവും എല്ലാം അസംബന്ധമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ എത്തിച്ചേരും. അങ്ങനെ എങ്ങനെ എത്തിച്ചേരും? അപ്പോൾ എത്തിച്ചേരുമ്പോൾ എനിക്കത് അറിയാൻ പറ്റുമോ? അങ്ങനെയൊന്നും സംശയിക്കേണ്ടായിരിക്കില്ല. ഇതിന്റെ ഫലം അതാണ്. ബ്രഹ്മസൂത്രം തന്നെ എന്താണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സമന്വയം അവിരോധം സാധന ഫലം, നാല് അധ്യായങ്ങളാണ്. അവസാനം ഇത് അവസാനിപ്പിക്കുന്ന ഫല അധ്യായത്തിലാണ്. അതായത് ആത്മജ്ഞാനം മാത്രമല്ല ആത്മജ്ഞാനത്തിന്റെ ഫലമായ മുക്തിയും, ആത്മജ്ഞാന ഫലമാണ് മുക്തി, ആ മുക്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബ്രഹ്മ സൂത്രത്തിന്റെ പണ്ട് പ്രസിദ്ധനായ ഒരു ഗുരുവിനൊരാ ഒരു ശിഷ്യനോട് പറഞ്ഞ്, ഇനി ആശ്രമത്തിൽ വന്നു നിന്ന് 12 വർഷം കൃത്യമായിട്ട് എന്റെ കൂടെ നിന്ന് ഈ വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 12 വർഷം കഴിയുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ ശിഷ്യൻ ഇത് വിശ്വസിച്ച് 12 വർഷം കൃത്യമായി നിന്ന് പഠിച്ച് 12 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായില്ല. ശിഷ്യൻ മുൻകോപിയായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമുക്കാർക്കും ഇത് ഗ്യാരണ്ടി കൊടുക്കാനൊക്കത്തില്ല. കാരണം ഇത് ആർക്കും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇതിന് കാലവും ദേശവുമൊന്നുമില്ല. എങ്ങനെയോ അത് സംഭവിക്കാം. അതിന് ഗുരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊരു മഹാഗുരുവിന്റെ പാദസേവ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഗുരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി. ഗുരു കൃപയുണ്ടെങ്കിൽ ഉണ്ടാകും എന്ന് പറയാം. പിന്നെ ഇതിന് വരുന്ന തടസ്സങ്ങൾ എന്താണ്? ഇതിന് വരുന്ന തടസ്സങ്ങൾ എന്താണ്? പ്രധാനമായി വരുന്നത് വിപരീയമാണ് ഇതിന് വരുന്ന തടസ്സം എന്ന് പറയുന്നത്. പ്രധാനമായി വരുന്ന തടസ്സം എന്ന് പറഞ്ഞാൽ വിപരീയം. അതായത് ഒരു കാര്യത്തെ ശരിയായി ധരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആ കാര്യങ്ങൾ വിപരീതമായി ധരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായി വരുന്ന തടസ്സം എന്ന് പറഞ്ഞ രീതി തന്നെ വിപരീയം. അജ്ഞാനം, വിപരീയം, ഇതൊക്കെയാണ് സംശയം. ഇതാണ് പ്രധാനമായി വരുന്ന 3 എണ്ണം തടസ്സങ്ങൾ എന്ന് പറയുന്നത്. അജ്ഞാനം, വിപരീയം, സംശയം. അജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ സാധകന്മാരെന്നുള്ള നിലയ്ക്ക് അജ്ഞാനം എന്ന് പറയുന്ന ഒന്നിപ്പോ ഇല്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പൊ അജ്ഞാനങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. സാമാന്യ വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങളിലേക്ക്, ഗുരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്, ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ പ്രാഥമികമായ ദോഷം അജ്ഞാനം മാറി. പക്ഷെ വീണ്ടും വിപരീയം വരാം. വിപരീയം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ശരിയായി ധരിക്കേണ്ടതിന് വിപരീതമായി ധരിക്കുക. അത് സാധനയിലോ സാധ്യത്തിലോ ഒക്കെ സംഭവിക്കാം. അങ്ങനെയാണിപ്പോൾ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. നമ്മളതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാതെ മറ്റെന്തെങ്കിലുമായിട്ട് ധരിക്കുക, അതാണ് വിപരീതം എന്ന് പറയുന്നത്. വിപരീതമായി കാര്യങ്ങളെല്ലാം ധരിക്കുക. സംശയം അതോടൊപ്പം വരാം. ഈ പറയുന്നതൊക്കെ ശരിയാണോ? അങ്ങനെ പലപ്പോഴും മനസ്സിൽ സംശയം വരാം. എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്റെ ജീവിതം വ്യർത്ഥമായി തീരുമോ? ഇത്രയും കാലം ആശ്രമത്തിൽ നിന്ന് സേവനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം എന്താവും? അതോ ഗതിയാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാം. ഇതാണ് സംശയം എന്ന് പറയുന്നത്. സദ്ഗതിയാണോ അതേ അധോഗതിയാണോ ഇനി കാത്തിരിക്കുന്നത്? തോന്നാമല്ലോ, മനസ്സിൽ ചിലപ്പോൾ തോന്നാം സംശയം. എല്ലാത്തിനും സംശയം തോന്നാം. ഈ ശാസ്ത്രം ഇതൊക്കെ ശരിയാണോ? ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഉപദേശങ്ങളൊക്കെ ശരിയാണോ? ഇതെന്താണ്? ഒരു ഇതിങ്ങനെ പരമ്പരയായിട്ട് നമ്മളെപ്പോലെയുള്ളവരെ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ എന്താണ്? മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഈ കടന്നു വന്നുകൊണ്ടേയിരിക്കുക. തത്വം മനസ്സിൽ ഉറയ്ക്കാതിരിക്കുക. അപ്പോൾ ഇത് സംശയമാണ്. അപ്പോൾ അജ്ഞാനം, വിപരീയം, സംശയം. അജ്ഞാനം എന്ന് പറയുന്ന ദോഷം നീങ്ങിയിരിക്കുകയാണ്. സംശയ വിപരീയങ്ങൾ, തത്വജ്ഞാനം ഉറച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി ഞാൻ പറയുകയാണ്. തത്വജ്ഞാനം ഉറച്ചിട്ടില്ലാത്തവർക്ക് ഈ രണ്ടും വരാം. ഇതിനെ എന്താണ്? ഇതിന് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്, പിന്നെ നമ്മുടെ ശ്രവണ മനനാദി സാധനങ്ങൾ കൊണ്ട് ഒക്കെ ഇതിനെ പരിഹരിക്കും. ഇത് പരിഹരിച്ചു പോയി കഴിഞ്ഞാൽ അതും അവസാനിക്കും. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ, ചിന്തകൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താണോ പ്രതികൂലമെന്ന് വരുന്നത് അതിനെയൊക്കെ ഉപേക്ഷിക്കുക. പ്രതികൂലമായ ചിന്തകളെ നമ്മൾ സ്വയം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ആ സമയം കൂടി നല്ല വിചാരങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആത്മവിചാരത്തെ കൂടുതൽ നിർത്തുക. അന്ന് കൂടുതൽ തടസ്സം കാണുന്നുണ്ടെങ്കിൽ പറയണം നമ്മുടെ അന്ധകരണത്തിന്റെ ദോഷമാണ് എന്ന് മനസ്സിലാക്കാം. ആത്മവിചാരത്തിൽ ഒരാളുടെ മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അന്ധകരണത്തിന്റെ ദോഷങ്ങളാണ്, രാഗാദി ദോഷങ്ങൾ. ആ ദോഷങ്ങൾ അയാളുടെ മനസ്സിൽ ധാരാളം വികല്പങ്ങളെ ഉയർത്തിവിടുന്നു. ധാരാളം വികല്പങ്ങൾ അയാളുടെ ഉള്ളിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വ്യക്തത വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മനന നിധ്യാസങ്ങൾ സംഭവിക്കുന്നില്ല. മനസ്സിന് വ്യക്തതയും മനസ്സിന് ഏകാഗ്രതയും സംഭവിക്കുന്നില്ല. ഇത് രണ്ട് സംഭവിക്കാതിരിക്കുമ്പോൾ വികല്പങ്ങൾ കൂടും മനസ്സിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തുടർന്ന് ചെയ്തു പോകുന്നതിന് ആത്മവിചാരത്തിന് തടസ്സം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിനെന്താണ് നിർദ്ദേശിക്കുന്ന മാർഗം? ഒന്ന് ഇത് തന്നെയാണ്, മനസ്സിനെ ശുദ്ധമാക്കാൻ ശ്രമിക്കുക എന്നാണ്. മനസ്സിനെ ശുദ്ധമാക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് പ്രാർത്ഥിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം, മനസ്സിന് ശുദ്ധി നൽകുന്നതിന് വേണ്ടി. അത് ഏറ്റവും നല്ല ഉപായം. അല്ല, സൽപ്രവൃത്തികളിൽ മുഴുവാം. സൽപ്രവൃത്തികളിൽ മുഴുകി മനസ്സിൽ നിസ്സംഗതയും നിഷ്കാമതയും എല്ലാം വളർത്തിക്കൊണ്ടുവരാം. മനസ്സിന് ശുദ്ധി സംഭവിക്കും. മനസ്സിന്റെ ശുദ്ധി സംഭവിച്ചു നമ്മൾ എങ്ങനെ തിരിച്ചറിയും? മനസ്സിലെ രാഗദ്വേഷങ്ങൾ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാകാം മനസ്സ് ശുദ്ധമായി കൊണ്ടിരിക്കുന്നു എന്ന്. മനസ്സിൽ ആശയങ്ങൾ വ്യക്തമായി ധരിക്കുമ്പോൾ, മനസ്സ് ഏകാഗ്രമായി ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ, അതിലെ രാഗം, ദ്വേഷം, അസൂയ, കോപം തുടങ്ങിയ വികാരങ്ങൾ, അഹന്ത, ഇതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാം മനസ്സ് ശുദ്ധമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന സങ്കല്പ വികല്പങ്ങൾ, ഇത് മനസ്സിൽ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാകാം മനസ്സ് ശുദ്ധമായി എന്ന് മനസ്സിലാക്കാം. മനസ്സിന്റെ മാലിന്യം, അശുദ്ധി എന്ന് പറയുന്നത് രാഗാദികളാണ്. അത് എപ്പോൾ മനസ്സിൽ കുറയുന്നുവോ അപ്പോൾ മനസ്സ് ശുദ്ധമായി. അതിനു വേണ്ടിയിട്ട് എന്താണ് പറയുന്നത്? അതിനാണ് കാമകർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തെ അനുഷ്ഠിക്കുക, പ്രവർത്തിക്കുക എന്നർത്ഥം. അപ്പോൾ ആ പ്രവൃത്തിയിലെങ്കിലും മനസ്സ് ഏകാഗ്രമാകും. ആ പ്രവൃത്തിയിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സിലെ ദുർവാസനകളെ വളർത്താതിരിക്കാൻ പറ്റും. മനസ്സിലെ ദുർവാസനകൾ വളരാതിരിക്കുമ്പോൾ ക്രമേണ മനസ്സ് ശുദ്ധമായി വരും. അത് കൂടുതൽ അതിന്റെ അക്യുമുലേഷൻ സംഭവിക്കാതിരിക്കും. അപ്പോൾ മനസ്സ് ക്രമേണ ശുദ്ധമായി വരും. അതിനുവേണ്ടിട്ട് ബാക്കി എന്തെല്ലാം സാധനകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ജപമോ ധ്യാനമോ മറ്റെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്ത് മനസ്സിന് ശുദ്ധമാക്കുക. അത് ശുദ്ധമാക്കുന്നതിന് സഹായിക്കുന്നു ഈ പറയുന്ന ആത്മവിചാരം. ആത്മവിചാരം എന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറയുന്ന ഫലത്തെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അത് അന്ധകരണ ശുദ്ധിക്കും കാരണമാണ്. അന്ധകരണ ശുദ്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് പറയും ആത്മവിചാരത്തിന് രണ്ട് ആണ്, മുഖ്യഫലം അവാന്തരഫലം എന്ന് പറയുന്നത്. ആത്മവിചാരത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. അതിന്റെ അവാന്തരഫലം, ഗൌണഫലം, അതായത് ആനുഷംഗികമായി വരുന്ന ഫലങ്ങൾ, മുഖ്യമല്ലാത്ത ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചിത്തശുദ്ധി, അന്ധകരണ ശുദ്ധിയാണ്. കാരണം ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുർവിചാരങ്ങൾ വരുന്നില്ല, ദുശ്ചിന്തകൾ വരുന്നില്ല, മനസ്സ് ഊർധ്വമുഖമായിരിക്കുന്നു. അതായത് മനസ്സ് ആത്മവസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു. അപ്പോൾ എന്താണ്? അത് ആത്മവിചാരത്തിന്റെ അവാന്തര ഫലമാണ്. ഈ സമയം നമ്മുടെ ഉള്ളിൽ ജ്ഞാനമൊന്നും പ്രകടമായില്ലെങ്കിലും മനഃശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിചാരത്തിന്റെ ശ്രവണ മനന നിധ്യാസങ്ങളുടെ അവാന്തര ഫലമായി പറയുന്നു എന്താണ്? അന്ധകരണ ശുദ്ധി അന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മറ്റ് ചിന്തകളെ ഒഴിവാക്കുന്നതിനും ആത്മവിചാരത്തിൽ എന്ന് വെച്ചാൽ സദാസമയവും ആത്മാവിനെ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവ് ആത്മാവ് ആത്മാവ് ആത്മാവ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഊളം പറയാനും കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് എന്താ ആവശ്യമില്ല. അങ്ങനെ വിചാരിക്കുകയല്ല, നമ്മൾ ആത്മതത്വത്തെ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെയും പോയി ആത്മാവ് ആത്മാവെന്ന് പറയരുത്. പ്രസിൽ ചെന്ന് നിൽക്കുമ്പോഴും അടുക്കള നിൽക്കുമ്പോഴും കൈകൊള്ളും, അതിന്റെ ഇടയ്ക്ക് വിരള പോവും, അപകടങ്ങളുണ്ടാവും. അവിടെയൊന്നും അതല്ല ആത്മവിചാരം എന്ന് പറയും. പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ മനസ്സിനെ കൊടുത്ത് ചെയ്യാം. പക്ഷേ അന്തർലീനമായ ഒരു ധാരണ നമ്മൾ നിന്ന് വിട്ടുപോകാതിരിക്കുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പുരുഷനാണ്, ഞാനെവിടെ പോയാലും എൻ്റെ ഉള്ളിൽ പുരുഷനാണെന്നുള്ള ബോധമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഞാൻ പുരുഷൻ പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രോഗം വേറെയാണെന്നാണ്. പക്ഷേ എനിക്കറിയാം എൻ്റെ ബോധമുണ്ട്. ആ ബോധം എവിടെ നിൽക്കുന്നു? അത് അന്തർലീനമായ ഒരു ബോധം. അതിനെ ഞാൻ അറിയാതെ തന്നെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു. ഞാൻ മനുഷ്യനാണ് പുരുഷനാണ്. ഇത്തരം ധാരണകൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ രൂഢമൂലമായിരിക്കുന്നത്, അതുപോലെ ആത്മസ്വരൂപം ആണ് താനെന്നുള്ളത് രൂഢമൂലമായി വരുന്ന ഒരു ഭാവം, അതാണ് വളർത്തിയെടുക്കേണ്ടത്. ബാഹ്യമായ ആവർത്തനങ്ങളല്ല. അങ്ങനെ ബാഹ്യമായി ആവർത്തിക്കാൻ സമയം കിട്ടുന്നില്ലെന്നായിരിക്കും ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പണിയുണ്ട്. പണിയുന്ന സമയത്തും ആത്മ അനാത്മനോഹോ വിഷയവിഷയണോഹോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പറയുന്നത് അല്ല ആത്മവിചാരം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ അപകടം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടിവിടെ എന്താണ്, ഇതാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ പറയുന്നത്. ഇത് സർവധർമാൻ എന്ന് പറയും. ഗീതയിലെ വിഷയമാണ്. അവിടെ ധർമ്മശബ്ദം വരുന്നുണ്ട് എന്നാണ്. സർവധർമ്മങ്ങളെയും പരിത്യജ്യ എന്നാണ്. ധർമ്മം എന്ന് പറയുന്നതിന് അവിടെ ഇപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായമാണ്, മറുപടിയായി പറയേണ്ടതെന്നുകൂടെ സൂചിപ്പിക്കണം. കാരണം എനിക്ക് കാര്യത്തിനൊന്നും സ്വന്തമായ അഭിപ്രായമുള്ള ആളല്ല, സ്വന്തമായ സമ്പ്രദായങ്ങളോ സ്വന്തമായ അഭിപ്രായങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ ആരുടെയെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഇപ്പോ ശിവാമൃത ചൈതന്യ സ്വാമിനെ എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ഈ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്. അപ്പൊ എനിക്ക് സ്വന്തമായ സമ്പ്രദായങ്ങളൊന്നുമില്ല, ഇവിടുത്തെ സമ്പ്രദായം എന്തോ അത്, ഏത് സമ്പ്രദായത്തിൽ ചെന്നാൽ അതിനോട് ഞാനങ്ങ് ചേരും, അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലെയാണ് ഈ കാര്യത്തിലും. ഇപ്പൊ ധർമ്മം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായം അറിയേണ്ടത്? നമ്മൾ ഈ ഇപ്പൊ ചർച്ച ചെയ്തു വരുന്ന അദ്വൈത ആചാര്യന്റെ അഭിപ്രായമാണോ, അതോ ഇനി വേറെ ആരുടെയെങ്കിലും അഭിപ്രായമാണോ, എന്റെ സ്വന്തം അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അതാണോ, അതാണ്. അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്തായാലും ധർമ്മം എന്നുള്ളതിന് നമ്മളിപ്പോ ചർച്ച ചെയ്ത് വരുന്നതനുസരിച്ച് ആചാര്യസ്വാമിയുടെ അഭിപ്രായം ആയിരിക്കും, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് വരി ആ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മം എന്നുള്ളതിന് ആചാര്യസ്വാമി ഉള്ളത് ഗീതയുടെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടുത്തെ സർവധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാനുള്ള മടി കൊണ്ടാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് സ്വയം വായിച്ചു നോക്കാൻ വയ്യ. എന്നാ ഒരാൾ ഇത് വായിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അയാളുടെ അടുത്ത് ചോദിച്ച് നമ്മൾ സംശയം തീർക്കാവുന്നതാണ്. അപ്പൊ ആചാര്യസ്വാമികൾ പറയുന്നത് സർവധർമ്മം എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളും, അത് തന്നെ സർവകർമ്മങ്ങളും പരിത്യജിക്കുക എന്നാണ്. സർവകർമ്മങ്ങളെയും പരിത്യജിക്കുക എന്നുള്ളതാണ്, സർവത്തെയും പരിത്യജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വീണ്ടും പറയും, അങ്ങനെ സർവത്തെയും പരിശ്രമിക്കണമെങ്കിൽ ആശ്രമ സേവനം പരിത്യജിക്കണമെന്ന് ചോദിക്കും. പറഞ്ഞല്ലോ ത്യാഗം എന്ന് പറയുമ്പോൾ വിഹിതാനാം കർമ്മണാം വിധിന പരിത്യാഗ, വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ വിധിപ്രകാരം പരിത്യജിക്കുക, അതാണ് സർവകർമ്മത്യാഗം. ഇതെപ്പോഴും ഓർക്കണം. കർമ്മത്തെ ത്യജിക്കാൻ നമുക്ക് സാധ്യമല്ല. ഉദ്യോഗം രാജിവെച്ചിട്ട് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് സന്യാസമാകത്തില്ല. ആശ്രമത്തിൽ നിന്ന് അവിടെയും പണിയുണ്ട്, വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയാം എന്റെ പണി ചെയ്തു എന്ന് പറയും, അപ്പോൾ അത് സന്യാസമാകും, അതാകുന്നില്ല. നമ്മളെന്ത് ചെയ്തു, ഒരു കർമ്മം മാറ്റി വേറൊരു കർമ്മത്തെ എടുത്തു എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം കർമ്മത്യാഗം എന്ന് പറയുന്നത് ആന്തരികമായി സംഭവിക്കേണ്ട ഒന്നാണ്. ഒരു കർമ്മത്തെ മാറ്റി വേറൊരു കർമ്മത്തെ എടുക്കുമ്പോൾ അത് കർമ്മത്യാഗമാകത്തില്ല. പിന്നെ മറ്റ് കർമ്മം ഏതെങ്കിലും തരത്തിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒരു കർമ്മത്തെ വിട്ട് വേറൊരു കർമ്മത്തെ എടുക്കുന്നു. അങ്ങനെ ഒരു കർമ്മം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഇനി ഉദ്യോഗം വേണ്ട, ആശ്രമത്തിൽ പോയി അവിടെ നിന്ന് ചാപ്പാടൊക്കെ അടിച്ച് സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിച്ചാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കർമ്മം വേറൊരു കർമ്മം അവിടെ സ്വീകരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? കർമ്മത്യാഗം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. അതിന് ഏതോ മഹാത്മാ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഒരു തെങ്ങ് ഇങ്ങനെ വളർന്ന് വളർന്ന് പോകുമ്പോൾ അതിൻ്റെ മടലുകളെല്ലാം കുഴിഞ്ഞു കുഴിഞ്ഞു വീഴുന്നു. ഓല അതെങ്ങനെയാണ്? അത് അത് ആ ഓല പഴുത്ത് ഉണങ്ങി താഴെ വീഴണം. അതുപോലെ കർമ്മം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, സഹജമായിട്ടുള്ള കർമ്മങ്ങൾ. അല്ലാതെ നമ്മൾ കർമ്മത്തെ ത്യജിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉദ്യോഗം രാജിവെപ്പേ ആകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അതിന് കർമ്മത്യാഗം എന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു ഉദ്യോഗം സ്വീകരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗം രാജിവെക്കുന്നു. അത് സ്വന്തം അനുഭവത്തെ നോക്കുക. ഞാനെന്താണ് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു, ആശ്രമത്തിൽ ഒന്ന് വേറൊരു പ്രവൃത്തി ചെയ്യുന്നു, ഇവിടെ എവിടെയെങ്കിലും കർമ്മം ത്യജിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു, അതാണ് പ്രത്യേകത. ആശ്രമത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മം ത്യജിക്കണമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമായിരിക്കും സംഭവിക്കുന്നത്. സൽക്കർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ചെയ്യാൻ ദുഷ്കർമ്മമേ ഉള്ളൂ, അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സർവകർമ്മത്യാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ സർവകർമ്മത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആശ്രമത്തിൽ വന്ന് സ്വാമിയായി, നമുക്ക് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ദുർവിചാരത്തെ ത്യജിക്കുന്നതിന് പോലും ശക്തിയില്ലാത്ത നമ്മളാണ് സർവകർമ്മത്യാഗത്തെക്കുറിച്ച്, സർവവിചാരങ്ങളെയും സർവകർമ്മ പ്രചോദനങ്ങളെയും ത്യജിക്കേണ്ടി വരുന്ന സർവകർമ്മത്യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. നടക്കുള്ള കാര്യം വല്ലതാണ്? നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ തൽക്കാലം. എന്തുകൊണ്ട്? നമ്മളിൽ വരുന്ന ഒരു ചെറിയ ദുർവിചാരത്തെ പോലും നമുക്ക് തത്സമയം തിരിച്ചറിഞ്ഞ് ഇത് ത്യജിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഒരു നിസ്സാര കാര്യത്തെ, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വിവരക്കേടിനെ, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ ഒരു അവിവേകത്തെ പോലും ത്യജിക്കുന്നതിന് കഴിവില്ലാത്തവരാണ് നമ്മൾ. പിന്നെ ഈ മഹത്തായ സർവധർമാൻ പരിത്യജ്യ ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? അതൊന്നും തൽക്കാലം നടക്കുന്ന കാര്യമില്ല. തൽക്കാലം ചെയ്യാവുന്ന കാര്യം നോക്കുക, അത് കർമ്മത്യാഗമല്ല, കർമ്മ അനുഷ്ഠാനമാണ്. നമ്മളെ സംബന്ധിച്ച് അല്ല, ആരെങ്കിലും അങ്ങനെ തേച്ചിട്ടുള്ളവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണ് ഇത്, അല്ലെങ്കിൽ എന്റെ സ്വന്തം അനുഭവം പറഞ്ഞാണ്. അപ്പോ സർവകർമ്മ പരിത്യാഗം, ഈ ഗീതി പറയുന്ന സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കുന്നതാണ് എന്ന ചോദിക്കുന്ന. പിന്നെ അർജുനനോട് എന്താ അത് പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നത്. അതൊരാശയം അർജുനന്റെ മുമ്പിൽ വയ്ക്കുകയാണ്, ഒരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഗുരു നമുക്കൊരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി തരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നീ ഈ നിമിഷം ആ ലക്ഷ്യത്തിൽ എത്തിയെന്നല്ല അതിന്റെ അർത്ഥം, ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നീ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുറെയെങ്കിലും ദുർവാസനകളെ ദുർവിചാരങ്ങളെ നമുക്ക് പരിത്യജിക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ കഴിയുന്നയാള് പിന്നെ അടുത്ത് ചിന്തിച്ചു നോക്കുക സർവധർമ്മ പരിത്യാഗത്തെക്കുറിച്ച്. നമ്മൾ പറയുന്നു വേദത്തിൽ പറയും, ആദ്യം എന്താണ്? നിഷിദ്ധ കർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ കാമ്യകർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ നിത്യനൈമിത്തികങ്ങളെ പരിത്യജിക്കുക. വേദത്തിൽ തന്നെ അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ നമുക്കങ്ങനെ സർവധർമ്മ പരിത്യാഗം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചെയ്യുക നമ്മളുടെ ദുഷ്കർമ്മങ്ങളെ പരിത്യജിക്കുക. നമ്മളിൽ ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ അത് ആന്തരികമായി പരിത്യാഗം വരണം. നമ്മളിരിക്കുന്ന ദുർവിചാരങ്ങളെ പരിത്യജിക്കുക, അത് പരിത്യജിക്കുക. അതിൽ നമ്മൾ വിജയിക്കുമെങ്കിൽ ശരി, പിന്നീട് അങ്ങോട്ട് സൽക്കർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നു. അല്ല, അതിനെല്ലാം യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഈ നിമിഷം പരിത്യജിക്കാൻ കഴിയും. പിന്നെ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. സർവധർമ്മത്തെയും പരിത്യജിക്കാൻ ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്ക് സർവധർമ്മ പരിത്യാഗം ചെയ്യാൻ കഴിവുള്ള പുണ്യ അതിരേഖ ശ്രദ്ധിച്ച അപൂർവ ജീവന്മാർ ഈ ഭൂമണ്ഡലത്തിലുണ്ടാവും. അങ്ങനെയുള്ളവർ ഉത്തമന്മാരായ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവർക്കത് സഹജമായി സംഭവിച്ചെന്നിരിക്കാം. അതിനെ നിഷേധിക്കുന്നില്ല. ഒരു സാമാന്യമായ തത്വം പറയുകയാണ്, സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് അതാണ്. അപ്പം അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത് സർവധർമ്മത്തിന്റെയും പരിത്യാഗം തന്നെയാണ് എന്നാണ്. അത് സാധ്യമാകുമെങ്കിൽ ഒരു ആശയപരമായി നമുക്കതിനെ എത്രമാത്രം ഉൾക്കൊള്ളാമോ അത്രമാത്രം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമായിട്ട് കഴിയത്തുള്ളൂ. അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം എന്നാണ് അർത്ഥം. ഇത് ചോദിച്ചിരിക്കുന്നത് ആത്മാവിന്റെ ധർമ്മം അനാത്മാവിൽ അധ്യസിക്കുന്നു, അനാത്മധർമ്മങ്ങൾ ആത്മാവിൽ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചർച്ച ചെയ്യുന്ന സിദ്ധാന്ത പക്ഷത്തിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അടുത്ത ഈ ചർച്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാവും, എങ്ങനെ അനാത്മധർമ്മങ്ങൾ ആത്മാവിലേക്ക് വരുന്നു. ഉദാഹരണ സഹിതമായി ആ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അടുത്തു വരുന്നത് ഈ പൂർവപക്ഷം കഴിഞ്ഞാൽ വരുന്ന സിദ്ധാന്തം അതാണ്, എങ്ങനെ ഈ പരസ്പരാധ്യാസം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആത്മാവ് നിർലിപ്തമാണ്, നിരഞ്ജനമാണ്, ശരിയാണ്. അങ്ങനെയുള്ള ആത്മാവിൽ അനാത്മധർമ്മങ്ങളുടെ അധ്യാസവും സംഭവിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആത്മാവിന് അനാത്മാവിൽ അധ്യാസവും സംഭവിക്കാൻ പാടില്ല എന്നാണ്. അത് ശരി തന്നെയാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം നിർഗുണവും ഇതെല്ലാവരും ചോദിക്കുന്നവർ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്. നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം സാധാരണ പഴയ കാലം മുതൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഈ ഭ്രമം സംഭവിക്കുന്നു, എങ്ങനെ ഈ സൃഷ്ടി സംഭവിക്കുന്നു, ഈ പറയുന്ന ആത്മവസ്തു അല്ലെങ്കിൽ ഈശ്വരൻ ശുദ്ധനും മുക്തനുമാണെങ്കിൽ എങ്ങനെ ഈ മാലിന്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, ഇത് എങ്ങനെ ഈ പുണ്യഭാവങ്ങൾ വരുന്നു, എങ്ങനെ ഈ സൃഷ്ടി വരുന്നു, സൃഷ്ടിസ്ഥിതികളെല്ലാം എങ്ങനെ സംഭവിക്കുന്നു. ഞാൻ തന്നെ ആനന്ദ സ്വരൂപനാണ്, ശുദ്ധനാണെങ്കിൽ എന്നിൽ എങ്ങനെ ഈ ദുർവിചാരങ്ങൾ എങ്ങനെ വരുന്നു, എന്നിൽ എങ്ങനെ ഈ ദുഃഖം മറ്റും വരുന്നു, എങ്ങനെ ഈ രാഗാദി ദോഷങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഇതിനുള്ള മറുപടിയാണ് തത്വചിന്ത എന്ന് പറയുന്നത്. തത്വചിന്തയുടെ മൊത്തം സാരം ഇതാണ്, ഇതെങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഒറ്റ വാക്കിൽ പറയുന്ന മറുപടി ഇതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇതാണ് അദ്വൈതി പറയുന്ന മറുപടി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്, യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഉത്തരം. ഇതാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഭ്രമം എങ്ങനെ ഉണ്ടായി, അധ്യാസം എങ്ങനെ ഉണ്ടാകുന്നു, ആത്മാവ് ശുദ്ധവും നിത്യവും മുക്തവുമല്ലേ എന്ന് ചോദിച്ചാൽ അദ്വൈതി സിദ്ധാന്തമനുസരിച്ച് പറയുന്ന മറുപടി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരുന്നു, വീണ്ടും ആദ്യം മൂലയെ തുടങ്ങേണ്ടി വരുന്നു. അപ്പം വീണ്ടും ശ്രവണം മനനം നിധ്യാസനം, അവിടെ വിപരീയം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിപരീയം സംശയം ദോഷങ്ങൾ വരുന്നു. അപ്പോൾ ഈ വിപരീയ ഈ സംശയ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ച് ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ ഇതിനെ ഉറപ്പിക്കുക. ഇത് അവസാനം സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അനുഭവത്തിൽ അവസാനം എത്തിച്ചേരണം. ഇപ്പോഴേ എത്തിച്ചേരണം. ഈ നിമിഷം ഇവിടെ ഇരുന്നു കൊണ്ടൊന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിന് കുറച്ച് സമയം കൊടുക്കുക എന്നേ പറയാം. ഇതെങ്ങനെ സംഭവിക്കും അത് മനസ്സിലാക്കുന്നതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ആത്മീയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുകയാണ്. അതിപ്പോ ബ്രഹ്മസൂത്രം പഠിച്ചതുകൊണ്ടോ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കണമെന്നില്ല. ഇതാണ് ഇതിന്റെ ഉത്തരം. സ്വ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഈ ഇതിനെ സ്വന്തം അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. ആ ലക്ഷ്യത്തെ ഈ നിമിഷം സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിടിവാശി മാത്രമാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ പറയുന്നു വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് ചില പുണ്യാത്മാക്കൾക്ക് അത് സാധിക്കും. ഈ നിമിഷം തന്നെ ഈ എല്ലാ സംശയങ്ങളും മാറും. ഇതിപ്പോ ഒരു സംശയമാണല്ലോ, ഇതെങ്ങനെ ഭ്രമം സംശയിക്കുന്നു, സംശയം മാറുന്നു എന്ന് പറഞ്ഞാൽ ഭ്രമമേ ഇല്ല, അവിടെ അധ്യാസമേ ഇല്ല, അപ്പോൾ സംശയം മാറുന്നു. അങ്ങനെ ഒരവസ്ഥ ഒരു നിമിഷം കൊണ്ടൊരാൾക്ക് വന്നുചേരാമെങ്കിൽ അയാൾ പരമഭാഗ്യവാൻ, അയാളെ നമ്മൾ എന്താണ് പോയിട്ട് പൂജിക്കണം. അങ്ങനെ ഒരാൾക്ക് വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് മഹാഗുരുക്കന്മാർ, അത്തരം സംശയങ്ങൾ തീർന്നവർ. അവരുടെ വാക്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്, അവരുടെ പാദസേവയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടും നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിനി സമയമെടുക്കും, കുറച്ചുകൂടി സമയമെടുക്കുമ്പോൾ മനസ്സിലാക്കും. അത് സാധനയിലൂടെ ഈ പറയുന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ഇതൊക്കെ തന്നെ സാധന. അല്ലെങ്കിൽ ഭജനയോ ജപമോ ധ്യാനമോ സേവനമോ ഈ സാധനങ്ങളിലൂടെയെല്ലാം ഇതിന്റെ എല്ലാം ഫലമായി അവസാനം നമുക്ക് പിടികിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോ പരോക്ഷമായി മനസ്സിലാക്കും എന്ന് വെച്ചാൽ വാക്കിലൂടെ മനസ്സിലാക്കുക എന്താണ് ഇതിന്റെ ഉത്തരവ്. ഇതാണ് എങ്ങനെ ഭ്രമം ഉണ്ടായി, അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേ ഇല്ല. എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി, അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേ ഇല്ല. എന്നിലെങ്ങനെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന എന്നിലെങ്ങനെ ഈ വിഭ്രാന്തികളെല്ലാം ഉണ്ടായി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് എന്റെ സമാധാനം. അതെ, അതേ സമാനമായൊരു ചോദ്യമാണ് അടുത്തും ചോദിക്കുന്നത്. ആത്മാവിന്റെ ധർമ്മം അനാത്മാവിന്റെ ധർമ്മം ആത്മാവിൽ പ്രതിബിംബിക്കുന്നു, ആത്മധർമ്മം അനാത്മാവിൽ പ്രതിബിംബിക്കുന്നു. ഈ പറയുന്നതെല്ലാം ശരിയാണോ ശരിയല്ല? ചോദ്യകർത്താവിന്റെ സംശയമാണ് ശരി. ഒരിക്കലും ഇവിടെ അങ്ങനെ പ്രതിബിംബങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതായത് ആദ്യം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു എന്താണ് എത്ര വേദ അവേദ, വേദം എവിടെയാണോ അവേദമായി തീരുന്നത്. അതായത് ഇതൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നേയില്ല. ആത്മാവിന്റെ പ്രതിബിംബം അനാത്മാവിന് സംഭവിക്കുന്നില്ല. അനാത്മാവ് ഈ പറയുന്ന ആത്മാവും അനാത്മാവും എന്ന് പറയുന്ന രണ്ട് വസ്തു ഉണ്ടോ അദ്വൈതിക്ക്? അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മാവെന്ന് പറയുന്നത്? ഒന്നേ ഉള്ളൂ. പിന്നെ എവിടെ ആരുടെ പ്രതിബിംബം മതിയാനോ? പിന്നെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതോ അത് ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബ്രഹ്മസൂത്രത്തിൽ എഴുതിയിരിക്കുന്നതോ ഇതും അബദ്ധമാണ്. എന്നാൽ ഇപ്പോഴല്ല, നേരത്തെ പറഞ്ഞ ശ്രുതി പറയുന്ന ഒരവസ്ഥ ചെല്ലുമ്പോൾ ഇതൊക്കെ അബദ്ധമാണ്, ആത്യന്തികമായിട്ട് ഇതെല്ലാം അബദ്ധം തന്നെയാണ്. പക്ഷേ ഈ അബദ്ധത്തിലൂടെ മാത്രമേ നമുക്ക് സുബദ്ധത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. തൽക്കാലം ഇതിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രതിബിംബം ഒരിടത്തും പതിയുന്നില്ല, ആത്മാവിന് ഒന്നിന്റെയും പ്രതിബിംബം പതിയുന്നില്ല. ഇവിടെ രണ്ട് വസ്തുവില്ല, ഒന്നേ ഉള്ളൂ. എന്നാലും ആ ഏകത്വത്തെ ആ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തൽക്കാലം ഇങ്ങനെ ചില രീതികൾ അവലംബിച്ചിരിക്കുകയാണ്. നമ്മുടെ സംശയം ശരി തന്നെയാണ്. പക്ഷെ തൽക്കാലം ഇതെല്ലാം വേറെ ഒരു ഉപായമില്ല, ഈ ഒരു വഴിയിലൂടെ പോകേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കൽപ്പിക്കേണ്ടി വരുന്നു. കാരണം എന്തുകൊണ്ട്? സംശയങ്ങളെല്ലാം തീർത്ത് വിപരീയങ്ങളെല്ലാം മാറി ശുദ്ധമായ ബോധത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ആത്മവിചാരം ചെയ്യുന്നത്, മറിച്ച് എല്ലാ മാലിന്യങ്ങളെയും കൂടെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയിൽ എല്ലാം ഇത്തരം ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും, ആ യാഥാർത്ഥ്യങ്ങളായ ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊക്കെ എന്താണ് ആത്മാവിന്റെ പ്രതിബിംബം അനാത്മാവിൽ വന്നു, അതിന്റെ പ്രതിബിംബം ആത്മാവിൽ പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് വന്ന് ഈ ചിന്തകളിൽ നിന്നെല്ലാം മുക്തനാകും. അപ്പോൾ ഈ ചിന്തകളിൽ നിന്നെല്ലാം മുക്തനായി മനസ്സ് അടങ്ങുമ്പോൾ, ഇപ്പം മനസ്സടങ്ങാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്, ആ മനസ്സടങ്ങുമ്പോൾ മനസ്സിലാവും ഇവിടെ ബിംബമില്ല പ്രതിബിംബമില്ല യാതൊന്നുമില്ല എന്നാണ്. അല്ല, അതിന് ഈ ചിന്ത തന്നെ വേണോ? വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സടങ്ങുമെങ്കിൽ ധാരാളം മതി. ഇത് ഒരു ഉപായം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരു ഉപായം, പല ഉപായങ്ങളുള്ളതിൽ ഒന്നും ആത്മവിചാരം. അതിലൂടെ ശ്രമിച്ചു നോക്കുക. ഒരാൾക്ക് ഒരേ സമയം പല ഉപായങ്ങളും സ്വീകരിക്കാം. ഇതെല്ലാം ഋഷിമാരും ആചാര്യന്മാരും നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ജപിക്കുന്നു, ധ്യാനം ചെയ്യുന്നു, അതുപോലെ ആത്മവിചാരവും ചെയ്യുന്നു. ആത്മവിചാരം ചെയ്യുമ്പോൾ എന്താണ്? അസത്യേ വത്മനിസ്ഥിത്വ തത് സത്യം സമീഹതേ. ആചാര്യന്മാരുടെ അഭിപ്രായമാണ്, അസത്യേ വത്മനിസ്ഥിത്വ, അസത്യമായ മാർഗത്തിൽ നിന്നുകൊണ്ട് എന്നാണ്. അസത്യമായ വർത്മ എന്ന് പറഞ്ഞ മാർഗം, അസത്യേ വത്മനിസ്ഥിത്വ, അസത്യമായ മാർഗത്തിൽ നിന്നുകൊണ്ട് തഥ ആ വഴിയിലൂടെ സത്യം സമീഹതേ, സത്യത്തെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. എപ്പോഴും നമ്മുടെ മനസ്സിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മാർഗമല്ല സത്യം. അസത്യമായ മാർഗത്തിലൂടെ നമ്മൾ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന വേദാന്ത പ്രക്രിയകളും ഈ വിചാര പദ്ധതികളും ചിന്തകളും എല്ലാം അസത്യമാണ്, എല്ലാം കൽപ്പനകളാണ്. അതിലെന്തെങ്കിലും യുക്തിഭംഗമുണ്ടെങ്കിൽ അത് ഇതിന്റെ സ്വഭാവമാണ്, മായാസ്വഭാവമാണ്. അത് വരും, യുക്തിയും യുക്തിഭംഗവും മായാസ്വഭാവമാണ്. അതുകൊണ്ട് ബിംബം പ്രതിബിംബം ഇതൊക്കെ നമുക്ക് തൽക്കാലം ഈ രീതിയിൽ മനസ്സിലാക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിലുള്ള പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് എന്താണ്? അനുവചനീയമായിരിക്കുന്ന ആ മായാസ്വരൂപിണിയുടെ പൊരുത്തക്കേടുകളാണ്. അത് നമുക്ക് പരിഹരിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. തൽക്കാലം എന്താണ്? അസത്യേ വത്മനിസ്ഥിത്വ തത് സത്യം സമീഹത എന്ന് പറയുന്ന മുദ്രാവാക്യം ഉറച്ചു ഒളിച്ചോളുക. അപ്പോൾ സംഗതി പിടികിട്ടു. ഇതെപ്പോഴും ഒരു മുദ്രാവാക്യം പോലെ നമ്മൾ ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതല്ല സത്യം എന്നുള്ളത്, ഇതൊരു വിചാരമാർഗം മാത്രം. സത്യം എന്ന് പറയുന്നത് ഇതിലൂടെ വെളിപ്പെടുന്നതാണ് സത്യം. അതുകൊണ്ട് ആത്മാവിന്റെ പ്രതിബിംബം എവിടെയെങ്കിലും പതിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. ഇനി ആത്മാവിൽ എന്തിൻ്റെയെങ്കിലും പ്രതിബിംബം പതിക്കുന്നു എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ അത് ശുദ്ധമായ അസംബന്ധമാണ് എന്നിപ്പോഴേ ഉറപ്പു തരാം. പക്ഷെ തൽക്കാലം ഈ അസംബന്ധത്തെ തന്നെ സ്വീകരിക്കുക, ഈ അസംബന്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അസംബന്ധത്തെ അതിക്രമിക്കുക എന്നാണ്. അതായത് ഇവിടെ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അസംബന്ധത്തെ, ഒരു യുക്തിഭംഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ യുക്തിഭംഗത്തെ അതിക്രമിക്കുക, അതാണ് വേദാന്തത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. മായയെ ഉൾക്കൊണ്ടുകൊണ്ട് മായയെ അതിക്രമിക്കുക, ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, നമ്മളത് ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നാലൊന്ന് നേരാമണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ അതിക്രമിച്ചു പോവുക. നേരാമണ്ണം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രത്തിൻ്റെതായ മാർഗത്തിലൂടെ, നമ്മൾ നേരാമണ്ണമല്ല അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. വേദാന്ത വിചാരത്തിലൂടെ ഉൾക്കൊള്ളുമ്പോൾ അത് അതിനെ നേരാമണ്ണം ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിക്രമിക്കുക, അതെ, അല്ലാതെ ഇതിനെ ഉൾക്കൊള്ളാതെ അതിക്രമിക്കാൻ പറ്റത്തില്ല. വേദാന്ത വിചാരത്തിലൂടെ അല്ലാതെ ജ്ഞാനത്തെ പ്രാപിക്കുക പ്രയാസമാണ്. അപ്പോൾ ആ വേദാന്ത വിചാരത്തെ ഉൾക്കൊള്ളുമ്പോൾ ഈ പറയുന്ന പ്രക്രിയകളെല്ലാം ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ ആ ചോദ്യം ശരിയാണ്, ഇതെല്ലാം ആത്യന്തികമായിട്ട് ഇതൊന്നും ശരിയല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മാവെന്ന് പറയുന്ന അരൂപമായ ഒരു വസ്തു, അതിൻ്റെ അതിനെവിടെയാണ് പ്രതിബിംബം? പ്രതിബിംബം വരിക്കാൻ ഇവിടെ വേറെന്താ, വേറെ വസ്തുവുള്ളത്? ആത്മാവ് രൂപമുള്ള ഒരു വസ്തുവിനെ പ്രതിബിംബത്തെ സ്വീകരിക്കാൻ പറ്റും? ആത്മാവിൽ രൂപമില്ല, അതായത് ആകാരമില്ല. ആകാരമില്ലാത്ത വസ്തു എങ്ങനെ വേറെന്തിന്റെ പ്രതിബിംബത്തെ സ്വീകരിക്കും? ഇതൊന്നും എന്താണ് ആത്യന്തികമായി ഇതൊന്നും തന്നെ ശരിയല്ല. പക്ഷെ തൽക്കാലം നമുക്കിത് ശരിയായി അംഗീകരിച്ച് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് അധ്യാസത്തിന്റെ പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. അതിനിടയ്ക്ക് അധ്യാസത്തിന്റെ സിദ്ധാന്തത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ പൂർവപക്ഷം ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ധർമ്മി അധ്യാസം, ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ സംഭവിക്കത്തില്ല, അതുകൊണ്ട് അതിന്റെ ധർമ്മങ്ങളുടെ അധ്യാസവും സംഭവിക്കത്തില്ല എന്നാണ്. ധർമാണാമി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇതുവരെ പൂർവപക്ഷമാണ്, ആത്മാവിന്റെയും അനാത്മാവിന്റെയും ധർമ്മങ്ങൾക്കും വ്യക്തമായും ഇതരേതരഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോ വിഷയവിഷയിണോ തമ പ്രകാശോദ്വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം തദ്ധർമാണാമി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത്രയും കൊണ്ട് നമ്മുടെ
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു, അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ അത് പ്രചരിപ്പിക്കുന്നവർ. എല്ലാ ശാസ്ത്രത്തിനും അങ്ങനെയുള്ളൊരു ദോഷം. അപ്പൊ ബുദ്ധൻ ക്ഷണികമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിരിക്കും. അതിന്റെ താല്പര്യം എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ സാദൃശ്യം അതിന് സദൃശ്യമാണിതെന്ന്, അതുകൊണ്ട് അത് ഇതും വേറെയാണ്, സർവവും ക്ഷണികമാണെന്ന് പറഞ്ഞ് ശരിയല്ല. സാദൃശ്യ സംബന്ധ ഇത് ചെയ്ത് ഇന്നലെ കണ്ടത് ഇന്ന് കണ്ടതും തമ്മിൽ സാദൃശ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, അങ്ങനെ ഒന്നുണ്ട്. അത് ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുകയാണ്. ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്താൻ സ്ഥായിയായി ഒന്നും വേണ്ട, മറിച്ച് ഇതിനെ രണ്ടിനെയും ചിന്തിച്ചു നോക്കുകയാണ്. ബന്ധപ്പെടുത്തുന്ന സാദൃശ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് രണ്ടിനെയും ബന്ധപ്പെടുത്തും. എന്ന് പറഞ്ഞാലോ, തത് ദമ്പു ബുദ്ധിയോരി ഇതരേതര വിഷയത്വാനുപതി. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ സാദൃശ്യം എന്ന് പറയുന്നത് അതിലാണോ അതേ ഇതിലാണോ? ഏതിലാ ആ സാദൃശ്യം? അതിലിരിക്കുകയാണെങ്കിൽ അത് പോയി, ഇപ്പൊ ഇല്ല. ഇനി ഇതിലാണ് സാദൃശ്യമെങ്കിൽ ഇപ്പൊ ഇത് മാത്രമല്ലേ ഉള്ളൂ, മറ്റത് കൂടെ ഇല്ലല്ലോ. ഇനി സാദൃശ്യം എന്ന് പറയുന്നത് അതിലും ഇതിലും കൂടെ ഇരിക്കുകയാണെങ്കിൽ സത്യമായി. കാരണം അതിന് ഇതിന് രണ്ടിലും കൂടെ ഇരിക്കുന്ന ഒന്ന് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓരോ ക്ഷണവും സ്വതന്ത്രമാണ്. അതുകൊണ്ട് തദ്ദിതം ബുദ്ധിയൊരു ഇതരേതര വിഷയത്വ അനുഭവത്തെ ഒന്നിനും മറ്റൊന്നിനും വിഷയമാക്കാൻ പറ്റില്ല. ഇന്നലത്തതിന് ഇന്നേക്ക് വരാൻ പറ്റത്തില്ല, ഇന്നത്തതിന് ഇന്നലേക്ക് പോകാൻ പറ്റില്ല. രണ്ടും സ്വതന്ത്രമാണ്. ഇന്നലത്തത് പോയി, ഇന്നത്തത് അടുത്ത നിമിഷം പോകും. ഇന്നലെ എന്നുള്ള അതിന് വേറെ ഓരോ നിമിഷമായിട്ടെടുത്താലും മതി. പൂർവക്ഷണത്തിന്റെ സാദൃശ്യം വർത്തമാനക്ഷണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാദൃശ്യം ഇവിടെ പൂർവക്ഷണത്തിന്റെ വർത്തമാനക്ഷണത്തിന്. ശരി, പൂർവക്ഷണത്തിനെന്ന് പറഞ്ഞാൽ അതിന്റെ സാദൃശ്യം വർത്തമാനത്തിൽ വരില്ല. കാരണം വർത്തമാനം വന്നപ്പോൾ അത് പോയി. വരുന്നുള്ള ഈ ക്ഷണത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവക്ഷണത്തിൽ അത് ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പൊ പൂർവക്ഷണമില്ല. രണ്ടിലും കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സാദൃശ്യം. അപ്പോ ക്ഷണികമല്ല, രണ്ട് ക്ഷണങ്ങളിൽ ഒന്നിരിക്കുന്നു. ഇതരേതര വിഷയത്വം അതിനില്ല എന്നർത്ഥം. വസ്തുതി ഇതരേതര വിഷയത്തെ സാദൃശ്യഗ്രഹണ അനുഭവത്തെ പൂർവക്ഷണത്തിന് വർത്തമാനക്ഷണത്തെയും വർത്തമാനക്ഷണത്തിന് പൂർവക്ഷണത്തെയും പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ സാദൃശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ മൺപാത്രം എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടാകത്തില്ല. അതാണ് ചുരുക്കത്തിൽ. നിങ്ങൾ സർവവും ക്ഷണികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺപാത്രം എന്നൊരു അനുഭവം ഉണ്ടാകത്തില്ല. ഈ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഭൂത വർത്തമാന ഭാവി ഈ അനുഭവങ്ങളൊന്നും ഉണ്ടാവും. ഇതെന്താണ്? സ്ഥായിയായ ചിത്തിൽ അസ്ഥായിയായ ചിത് പ്രതിബിംബങ്ങൾ, അതാണ് പ്രപഞ്ചാനുഭവം. ഇതിനെ അംഗീകരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും പിന്നെ വയസ്സാകുന്നതും മരിക്കുന്നതും ഞാൻ കർമ്മം ചെയ്യുന്നതും അതിന്റെ ഫലം അനുഭവം. ഈ അനുഭവം ഇത് ഒരു ഭിത്തിയിലെ ചിത്രത്തെ പോലെ, ഒരു ഭിത്തിയിൽ പല ചിത്രങ്ങളും വരെ അതുപോലെ ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ സർവവും ക്ഷണികവും എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് അത് മനസ്സിലാക്കുന്നത്. സർവവും ക്ഷണികവും എന്ന് പറയുന്ന ഒരിക്കലും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അസ്തിത്വമായിരിക്കുന്ന പരമതത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് സർവവും ക്ഷണികം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ അസ്ഥിരതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് അദ്വൈതിക്ക് സമ്മതമാണ്. ഈ അനുഭവ വിഷയങ്ങളുടെ അസ്ഥിരത, സ്ഥിരമായ അനുഭവത്തിൽ അസ്ഥിരമായ വിഷയങ്ങൾ, അതുകൊണ്ട് ഇതിനെ പറയും ഇതൊരു ഭാനമാണ്, പ്രതീതിയാണ്, ഭ്രാന്തിയാണ്, സത്യത്തിലുള്ള അസത്യപ്രതീതി. അങ്ങനെ സംഭവിക്കാമോ? സത്യത്തിൽ അസത്യപ്രതീതി. അതിനാണ് ഭാഷ്യകാരൻ എപ്പോഴും പറയുന്നത് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അനുഭവം. അത് നിങ്ങൾക്ക് വിശേഷിച്ചറിയണോ? രജ്ജസർപ്പം, മരുമരീചിക തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ അവിടെ പറയും. ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് നിത്യജീവിതത്തിൽ. അസത്യത്തിലെ സത്യ പ്രതീതിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചാനുഭവം മുഴുവൻ ഒരു സത്യത്തിലെ അസത്യ പ്രതീതിയാണ്. തിരിച്ചറിവ് ആ ഒരർത്ഥത്തിൽ ഇത് ക്ഷണികമാണ്, പരിണാമിയാണ്, അനുഭവത്തിലും അങ്ങനെയാണ്. പിന്നെ ഓരോ വസ്തുവായി പ്രപഞ്ചത്തിന്റെ ഓരോ അംശമായിട്ടെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ടെന്താണ്, സാദൃശ്യം സംഭവിക്കത്തില്ല. അങ്ങനെ പൂർവോത്തര ക്ഷണങ്ങളിൽ ഒരു സാദൃശ്യം വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സാദൃശ്യം പൂർവക്ഷണത്തിനും ഉത്തരക്ഷണത്തിനും കൂടെ വച്ച് ഏച്ച് കെട്ടിയ ഒരു സാദൃശ്യം എന്ന് പറയുന്നത് രണ്ട് ക്ഷണത്തിലിരിക്കും. ക്ഷണികവാദം പോയി, ശരി അത് ശരിയാണെന്ന് ഞങ്ങൾക്കും ബോധ്യമായി. അസത്യോ സാദൃശ്യോ തദ്ബുദ്ധരിതി ചെയ്യും, പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ഒരു സാദൃശ്യമുണ്ട്. സമ്മതിച്ചു, സമ്മതിച്ചല്ലേ പറ്റൂ, സമ്മതിക്കാതിരിക്കാൻ പറ്റും. യുക്തിയുക്തമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സ്വീകരിച്ചേ പറ്റൂ. പറയുന്നു സാദൃശ്യമില്ല. ബൗദ്ധന്മാർക്ക് അതും പറയാം, കാരണം അവർക്ക് ക്ഷണിക വിജ്ഞാനവാദമല്ല, ശൂന്യവാദം കൂടെയുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ പറയുന്നത് ഇതൊന്നുമില്ലെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ പറയും പോലെ തന്നെ ഞങ്ങളും പറയും. എല്ലാം ഒരു ശൂന്യത്തിൽ ഇങ്ങനെ പ്രതീതമാകുന്നു. തായിയായ സാദൃശ്യമൊന്നു ഇതിങ്ങനെ പ്രകടമാകുന്നു, പ്രതീതമാകുന്നു. ഒന്നുമില്ലായ്മയിൽ ഇതൊക്കെ ഇങ്ങനെ പ്രകടമാകുന്നു. പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എന്തിനെങ്കിലും ഒന്നിനെ സമർത്ഥിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ക്ഷണിക വിജ്ഞാനം കൊണ്ടെല്ലാം ശൂന്യത്തിൽ ഇതെല്ലാം പ്രതീതമാകുന്നു. അസത്യവ സാദൃശ്യ തദ്ബുദ്ധി, എന്തെങ്കിലും അങ്ങനെ ബുദ്ധി ഉണ്ടാവുന്ന എന്താണ്, മൺപാത്രം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധി ഉണ്ടാവുന്നു, തദ്ധിതം ബുദ്ധി ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞാലും രക്ഷയില്ല. എന്തുകൊണ്ട്, തദ്ധിതം ബുദ്ധിയുരവി സാദൃശ്യ ബുദ്ധിവ അസിദ്ധ വിഷയത്വ പ്രസംഗ. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സാദൃശ്യം നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ തദ്ബുദ്ധി ഇതം ബുദ്ധി ഇതുമൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്, എല്ലാം ശൂന്യമെന്നാ പറയുന്നു, അസത്തെന്നാ പറയുന്നു. അപ്പൊ സാദൃശ്യത്തെ നിങ്ങൾ അസത്തെന്ന് പറഞ്ഞു നിൽക്കളിയില്ല. അങ്ങനെ തദ്ബുദ്ധി ഇതം ബുദ്ധി എല്ലാം അസത്താണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ, തദ്ബുദ്ധിക്ക് വിഷയമായ പ്രസവത്തെ ഞാൻ കാണുന്നുണ്ട്, ഇതം ബുദ്ധിക്ക് വിഷയമായ പ്രസവത്തെ കാണുന്നുണ്ട്, പിന്നെ ഇതെല്ലാം ഒന്നുമില്ലായ്മയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു അവിടെ ചെന്നെത്തി. അപ്പൊ ശൂന്യവാദി വേണ്ടി രംഗ പ്രവേശം ചെയ്തിരിക്കുക. ശൂന്യവാദി പറയുന്നു ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ പറയുന്ന സ്ഥലത്തെത്തിക്കും. എന്താണ് അസദ് വിഷയത്വം സർവബുദ്ധിനാം വസ്തു, എല്ലാം ശുദ്ധശൂന്യം സർവവും, അത് ഇത് അതുപോലെ ഇത്, ഇതാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇതെല്ലാം ശൂന്യമാണ്. അസദ് വിഷയത്വമേവ സർവബുദ്ധിനാം വസ്തു, സർവവും ശൂന്യതയെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെയും നിൽക്കാൻ പറ്റത്തില്ല. എന്നാ ബുദ്ധി ബുദ്ധിയിലൊക്കെ അസത് വിഷയത്വ പ്രസംഗ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ വളരെ ഇമ്പമാണ്, ഇമ്പത്തെ കേൾക്കുന്നവരതങ്ങ് സ്വീകരിക്കുകയും ചെയ്യും, പക്ഷെ ചിന്തിക്കുന്നവരതങ്ങ് സ്വീകരിക്കത്തില്ല. എന്താണ് പറയുന്നത്, സർവബുദ്ധിനാം സർവബുദ്ധിയുടെയും വിഷയം അസത്ത് തന്നെ എന്ന് പറയും. സർവബുദ്ധിയുടെയും വിഷയം അസത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയെ കുറിച്ച് അത് സത്താണോ അസത്താണോ? എന്താണ് ശൂന്യവാദി പറയുന്നത്? എന്താണ് സർവ അറിവിന്റെയും വിഷയം ശൂന്യമാണ്, ഇതാണ് അവരുടെ സിദ്ധാന്തം. അപ്പൊ സർവ അറിവിന്റെയും വിഷയം ശൂന്യമാണെന്ന് പറയുന്ന ഇതൊരു അറിവാണല്ലോ, ഇത് ശൂന്യമാണോ? ശൂന്യമാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞതിനൊരർത്ഥമില്ലെന്ന് മനസ്സിലായോ? മനസ്സിലായാലെങ്കിൽ കുറച്ച് നെയ്യ് കഴിച്ചിട്ട് വരും, എല്ലാ പേരെ വഴി നെയ്യുടെ കുറവായി. സർവബുദ്ധി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സർവബുദ്ധിനാം അസത് വിഷയത്വം, അറിയുന്നത് സർവവും അസത്തിനെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി നിങ്ങൾക്കുണ്ട്, ആ ബുദ്ധിയുടെ വിഷയം സത്താണോ അസത്താണോ എന്നാണ് ഈ പറയുന്നത്. അതും ശൂന്യതയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സിദ്ധാന്തമേ ശൂന്യമായി, നിങ്ങളെ പറയുന്നത് അസംബന്ധമായി. കാരണം ഞാൻ പറഞ്ഞ അസത്താണ് എന്നല്ല അതിന്റെ അർത്ഥം. അസത് വിഷയത്വമേവ സർവബുദ്ധിന, ഇതിനെ കുറിച്ച് ഇത്രേ പറയാൻ പറ്റൂ, മനസ്സിലായാൽ മനസ്സിലാവും. സർവബുദ്ധിയും ഇങ്ങനെ സാധാരണ പറയാറുണ്ട് ആൾക്കാർ, ഇപ്പോഴത്തെ പുതിയ ചിന്തകന്മാരൊക്കെ പറയും. അത് ശങ്കരാചാര്യന്റെ മറുവശം ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള ഇവർക്കറിയത്തില്ല. സർവബുദ്ധിയെയും ഇതേയും വിഷയം അസത്താണ്. ഇതൊരു ബുദ്ധിയാണല്ലോ, ഇതൊരു ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ വിഷയം അസത്താണെങ്കിൽ നിങ്ങളീ പറയുന്ന അസംബന്ധമെന്ന എന്റെ അർത്ഥം. അങ്ങനെ പറയുന്നത് ബുദ്ധി ബുദ്ധിയിലൊക്കെ അസത് വിഷയത്തെ പ്രസംഗ. സർവബുദ്ധിയും അസത്താണെന്ന് പറയുന്ന ആ ബുദ്ധി, അതിന്റെ വിഷയം അസത്താകും, ശൂന്യമാകും. അപ്പൊ ശൂന്യം മാത്രമേ ഉള്ളൂ, ഇതിനെ അറിയാൻ ബുദ്ധിയില്ല എന്ന് പറയും. കേവല ശൂന്യം മാത്രം. അപ്പൊ പിന്നെ നമ്മൾ സംസാരിക്കുന്ന എന്താ, അറിയുന്ന എന്താ? കേവല ശൂന്യം മാത്രം. ഏതാര് പറയുന്നു? ബുദ്ധി പറയുന്നു. അതിന് ആ ബുദ്ധിയും ശൂന്യമാക്കി. അപ്പൊ പിന്നെ ബുദ്ധിയില്ല, പറയാനുമില്ല, അറിയാനുമില്ല, ഒന്നുമില്ല. എന്നുവെച്ചാൽ പറയുന്നു പരമാബദ്ധം എന്നർത്ഥം. ബുദ്ധിയുടെ ബുദ്ധിയും അസത്താണെന്ന് പറഞ്ഞാൽ ശൂന്യവാദി വിടും. ആ ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. തദപ്യസ്തു, ഞങ്ങൾ പറയുന്നത് ശുദ്ധശൂന്യം. അതാണ് മുട്ടാത്തർക്കം. സർവവും ശൂന്യം എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. ഒരിക്കൂടെ അത് ശൂന്യവാദി അത് ഉറപ്പിക്കുകയാണ്. പറയുന്നു സർവശൂന്യം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സർവബുദ്ധിനാം വിഷാത്വേ അസത്വബുദ്ധി അനുപത്തെ. ഈ സർവശൂന്യം എന്ന് പറയുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അത് ശേഷിക്കും. അതാ അവിടുത്തെ കുഴപ്പം. അത് ശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ അറിയാനും പറയാനും ഒന്നുമില്ല. പിന്നെ അർത്ഥമില്ലാത്ത വാക്കായി പോകും. ഈ പറയുന്നതിന് അർത്ഥമില്ലാതെ ഒരു എനിക്ക് നാവില്ലെന്ന് പറയുന്ന പോലെയാണ്, വ്യാഘാതമായി പോകും പറയാം. അങ്ങനെ ഒരാൾക്ക് പറയാം, പക്ഷെ അതിനെന്താ അർത്ഥമുള്ളത്? എനിക്ക് നാവില്ല. ആണ് സർവബുദ്ധീനാം ബൃഹാത്തി. സർവബുദ്ധിയും അസത്താണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അസത്വ ബുദ്ധി അതും അസത്തായി പോകും. അസത്ത് എന്ന് പറയുന്ന ഒരു വ്യവഹാരം സാധ്യമല്ല. അസത്ത് എന്ന് പറയാനോ ചിന്തിക്കാനോ ഒന്നുമില്ലാതെ. അതുകൊണ്ട് സർവശൂന്യത എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഇതിനെ സത്തയിൽ കൊണ്ടേ ബന്ധിപ്പിക്കാൻ പറ്റൂ, അസത്തയിൽ ബന്ധിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം നിൽക്കത്തില്ല. അതുകൊണ്ട് ഇതുവരെ എത്തിക്കഴിഞ്ഞപ്പോൾ ശൂന്യവാദികളെ ചവിട് മാറ്റിച്ചോട്ടി. ശൂന്യവാദികൾ എന്ത് പറഞ്ഞു? അത് ശരിയാണല്ലോ. സർവശൂന്യം എന്ന് പറഞ്ഞാൽ സർവശൂന്യം എന്ന് പറയുന്ന ബുദ്ധി, സർവശൂന്യം എന്ന് പറയുന്ന നാക്ക്, ഇതൊക്കെ ശൂന്യമായില്ല. പിന്നെ ഇത് പറയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ പറയുന്നതിന് അർത്ഥമില്ലാതെ വരും. ബുദ്ധിയോട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർത്ഥമില്ല. അപ്പൊ ശൂന്യവാദിയുടെ ഒരു വിദ്യയാണ് ചോദിച്ചു. ഞങ്ങൾ പറയുന്ന ശൂന്യം എന്ന് പറയുന്നത് അത് നിർവചിക്കാൻ കഴിയാത്ത അനർവചനീയമാണ്. ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. സത്തൊന്നോ അസത്തൊന്നോ ഒന്നും നിർവചിക്കാൻ കഴിയാത്ത ഒരു തത്വം, മനസ്സിനും വാക്കിനും ഒന്നും എത്തി കഴിയാത്ത ഒരു തത്വമാണ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അവിടെ രണ്ടുപേരും ഒന്നായി, ബുദ്ധന്റെ ശിഷ്യന്മാരും ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരും അവിടെ ഒന്നായി. ഇവിടെ തർക്കമില്ല. ആ ഒന്ന് അനിർവചനീയമായ ഒന്നാണ്. പിന്നെ ഇതെല്ലാം അതിലെ പ്രതീതിയാണ്, അനുഭവമാണ്. അവിടെ പറയാം ആ ശുദ്ധശൂന്യത്തിൽ അത് പരിശുദ്ധമാണ്. നിർവക്തം എന്ന ശക്തി നിർവചിക്കാൻ വയ്യാത്തതാണ്. അതിൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ച പ്രതീതി ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തർക്കമില്ല. ഇവിടെ എന്ത് ചെയ്തു? അവര് നിഷേധിച്ചു. സർവബുദ്ധീനാം ഷാത്വ അസത്വ ബുദ്ധി അനുഭവത്തെ. സർവ ശൂന്യം എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നുള്ള അറിവ് ശൂന്യമായി പോകും. പിന്നെ അങ്ങനെ ഒരു അറിവ് ഇല്ലാത്തവരും അറിവും അറിയുന്നവനും സർവശൂന്യമായി. പിന്നെ നമുക്ക് സംസാരിക്കേണ്ട കാര്യം വെഡിത്തമാ പറയുന്നതെന്ന് വന്നു. കാരണം നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയും പറയുന്ന ഞാൻ ശൂന്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വ്യാഘാതം. വ്യാഘാതം പറയാം, പക്ഷെ സത്യമല്ല. നാക്കില്ലെന്ന് പറയാം. ശരിക്കും അതിന് ഉത്തരം ഇതാണ്, നാവില്ല എന്നൊരാൾ പറയുന്നു. പറയുന്നതിനെന്താ ദോഷം? വചനേ കാ ദോഷ. വാക്കിലെന്താ ദോഷം? ആർക്കും ഒന്നും പറയാൻ, പക്ഷെ കഴമ്പില്ല എന്നർത്ഥം. തസ്മാത് അസത് ഏതത് സാദൃശ്യ തദ്ബുദ്ധി. അതുകൊണ്ട് സാദൃശ്യം കൊണ്ട് തദ്ദിതം, ഇന്നലെ കണ്ട പുസ്തകം ഇന്ന് എന്നൊക്കെ പറയുന്ന അസംബന്ധമാണ്. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു പുസ്തകം കണ്ടെന്നല്ല പറയുന്നത്, ഉറപ്പിച്ചു പറയണം. ഇന്നലെ കണ്ടതിനെ തന്നെ കണ്ടെന്നാണോ? ഇതൊക്കെ സത്താണോ? തസ്മാത് അസത് ഏത് സാദൃശ്യ തദ്ബുദ്ധി അധഃ സിദ്ധ പ്രകാര്യത്വത്തെ കാരണസദ്ഭാവ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, എന്താണ്, ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് കാരണം ഉണ്ടായിരുന്നു, കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടായിരുന്നത്. നൈവേദം കിഞ്ചന ആസി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ശ്രുതി പറഞ്ഞതിനെ തുടർന്നാണ് ഇതുവരെ എത്തിച്ചേർന്നത്. ശൂന്യവാദവും ക്ഷണിക വിജ്ഞാനവാദവും എല്ലാം വന്നു. ഇത്രയും കൊണ്ട് ഭാഷകാരനും സമ്മർദ്ദിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ കാരണമുണ്ട്, ഈ പ്രപഞ്ചം സൃഷ്ടമാകുന്നതിന് മുമ്പ് സദൈവ സ്വാമീത അഗ്ര ആസി മുമ്പ് ഞാൻ സത്തായിരുന്നു, അതിൽ നിന്നാണ് ഈ സത്ത് പ്രകടമായിരിക്കുന്നത്, അതിന്റെ അനഭിവ്യക്തി അഭിവ്യക്തി, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. സത്ത് അനഭിവ്യക്തമായിരുന്നു, പ്രത്യക്ഷത്തിന് വിഷയമല്ലാതിരുന്നു, അവ്യാകൃതമായിരുന്നു. ഇവിടെ അത് പ്രത്യക്ഷത്തിന് വിഷയമായി. ഇത്രയുള്ളൂ ജാഗ്രതും സുഷുതിയും തമ്മിലുള്ള വ്യത്യാസം. ജാഗ്രതത്തിൽ സത്ത് പ്രത്യക്ഷ വിഷയമായിരിക്കുന്നു, അതുകൊണ്ട് സത്തിന് സദാ അനുഭവിക്കുന്നു, അസ്ഥി അസ്ഥി അസ്ഥി എന്നിങ്ങനെ സർവത്ര സദനുഭവം. അത് ഒട്ടും വിടാതെ ഒരു തരത്തിലുള്ള വ്യാപം കൊടുക്കാതെ അനുസ്യൂതമായ സദനുഭവം ജാഗ്രത, അതാണ് അഭിവ്യക്തി, സത്തിന്റെ അഭിവ്യക്തി. സുഷുതിയിലോ അനഭിവ്യക്തി, അവിടെ നമുക്ക് അസ്ഥി അസ്ഥി എന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല, അസ്ഥി നാസ്തി എന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, യാതൊരു അനുഭവമില്ല. ഇത് തന്നെയാണ് ഈ സൃഷ്ടിയിൽ സംഭവിക്കുന്നത്. സൃഷ്ടിക്കുന്ന മുമ്പ് കേവലമായ അസ്തിത്വം, അത് വ്യവഹരിക്കാൻ വയ്യ, വ്യവഹാരത്തിലൂടെ അതിനെ നിഷേധിക്കാൻ വയ്യ, അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു. അതിനാണ് നേതി നേതി എന്നും പറയുന്നത്. നേതി നേതിയെന്ന് നിഷേധിച്ചാൽ തന്നെ നിഷേധിക്കുന്നു, നിഷേധിക്കുന്നവനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധത്തിന് അർത്ഥമില്ലാതെ വരും, നിഷേധം നിഷേധമല്ലാതായിത്തീരും, അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് സദ്രൂപത്തിൽ അവ്യാകൃത രൂപത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, സൃഷ്ടിയിൽ ഇതെല്ലാം പ്രകടമായി. ഈ സൃഷ്ടി ഏത് സമയം ഇത് അപ്രത്യക്ഷമാകാം, വീണ്ടും സദ്രൂപത്തിലാകാം, പ്രതിക്ഷണം പ്രതിദിനം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എത്ര പേർക്ക് സൃഷ്ടി അപ്രത്യക്ഷമായി വീണ്ടും പ്രകടമായി, എത്രയോ തവണ ഈ സമയമാണ് ഞാൻ പ്രതിക്ഷണമെന്ന് പറഞ്ഞു. അതറിയത്തോടിയില്ല എപ്പോഴാ സൃഷ്ടി പോയത്, എപ്പോഴാ സൃഷ്ടി വന്നത്, അതുമായിട്ടങ്ങനെ താതാന്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് തീർന്നില്ല. ഇതെന്താണ്? സൃഷ്ടിക്കുന്നുമ്പ് കാരണം സത്തായിരുന്നു എന്നോ, സൃഷ്ടിയിലും ആ സത്താണോ? ഇനി ഭാഷകാലം പറയുന്നു അത് മാത്രമല്ല, നിങ്ങളുടെ ശൂന്യവാദം, നിങ്ങളുടെ ക്ഷണികവാദം ഇതൊന്നും നിൽക്കുന്നതല്ല. എന്തുകൊണ്ട്? ഈ സൃഷ്ടിക്കുന്നുമ്പ് ഈ കാര്യവും സത്തായിരുന്നു അല്ലേ? എല്ലാവരും ആക്ഷേപിക്കുന്ന എന്താണ്? ശങ്കരാചാര്യ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഈ സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന്. ചോറ് മിഥ്യയാവും, സ്വാമിക്ക് ചാപ്പാട് വേണ്ടേ? ഇതൊക്കെ എന്നെ ചോദിക്കുന്നു. ഇവിടെ ശങ്കരാചാര്യ എന്താ പറയുന്നത്? ഇത് സത്യമാണ്, ഇതിങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുമ്പും ഇത് സത്യമായിരുന്നോ? അപ്പൊ അത്രയും വലിയ സത്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. സൃഷ്ടിച്ചതിന് ശേഷമുള്ള ഇത് സത്യമാണോ അസത്യമാണോ? ശങ്കരാചാര്യ മിഥ്യയെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന സത്യം ഒന്നാണ് ഭൗതികവാദി എന്ന് പറയുന്നത്. ശങ്കരാചാര്യ പറയുന്നതല്ല, സൃഷ്ടിച്ചതിന് ശേഷം ഇത് സത്യമായിരിക്കുന്നെങ്കിൽ സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് സത്യമായിരുന്നു. ഇനി ഇരു കൂടുതൽ എന്ത് വേണം? സത്കാര്യവാദം അതാണ് പറയുന്നത്. സൃഷ്ടിച്ച് ഈ സൃഷ്ടി മിഥ്യെന്നല്ല പറഞ്ഞത്, ഈ സൃഷ്ടി ഇങ്ങനെ വന്നതിന് മുമ്പും ഇത് സത്യമായിരുന്നാണ് പറയുന്നത്. അവൻ പറയുന്ന അത് സിദ്ധ പ്രാക് കാര്യ ഉത്പത്തി കാരണ സദ്ഭാവ, കാര്യം ഉത്പന്നമാകുന്നതിന് മുമ്പ് കാരണം സത്തായിരുന്നു. എന്നിട്ടെന്താ പറയുന്നത്? കാര്യസിദ്ധ, കാര്യവും സത്തായിരുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് ഈ പ്രപഞ്ചമെല്ലാം ഇത് ഇതിങ്ങനെ ആകുന്നതിന് മുമ്പ് ഇത് സത്തായിരുന്നു. ഇതെവിടെ പോയി നിൽക്കുന്നത്? ഏകം ഏവ അദ്വിതീയം എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തത്തിലാണ്. ഒന്നേ ഉള്ളൂ, അതാണ് പരമാർത്ഥം, അതാണ് സത്യമെങ്കിൽ ഇവിടെ മിഥ്യയാകാൻ രണ്ടാവുന്നില്ല. എന്താ മിഥ്യയാകുന്നു? ഈ കാണുന്നതൊക്കെ ഉണ്ടായതല്ലേ? ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് ഇതുപോലെ ആയിരുന്നു എന്നാ പറയുന്നത്. അതങ്ങനെ ഇതുപോലെ ആയിരിക്കുന്നു. ഇപ്പൊ ഇതെന്താ? ഇതുപോലെ ആയിരുന്നു ഉണ്ടാകുന്നതിന് മുമ്പ്. ഇപ്പൊ ഇത് സത്താണ്, എന്റെ അനുഭവം അതാണ്, മിഥ്യ അല്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് സത്ത് തന്നെയായിരുന്നു. ഇതാണ് ഈ പറയുന്ന എന്റെ താല്പര്യം. ലളിതമായിട്ട് പറഞ്ഞ ആണ് പറയുന്നത് കാര്യസ്ഥിത, കാര്യവും സത്തായിരുന്നു. എന്താ സംശയമെല്ലാം ഉണ്ടാ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞ ആള് ജഗത്ത് എത്ര കാലത്തിലും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാ പറയുന്നു. ഇത് സത്യമാണോ? ഇത്ര കാലത്തിലും സത്യമെന്നാ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അഭിവ്യക്തി ലിംഗ, ഇത് തന്നെ അടയാളം. അഭിവ്യക്തി, ഇപ്പോ ഇതിങ്ങനെ പ്രകടമായതിനു ശേഷം ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, പ്രത്യക്ഷമായി അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്നാ പറയുന്നത്. അത് ഈ മൺപാത്രത്തെ എടുത്തു വെച്ചിട്ട് ശങ്കരാചാര്യ ചിന്തിക്കുന്നതാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവവേദ്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം ഈ പ്രപഞ്ചം എങ്ങനെ അനുഭവവേദ്യമായിരിക്കുന്നു? പ്രപഞ്ചം അനുഭവവേദ്യമായിരിക്കുന്ന സത്തായിട്ടാണ്, അസ്ഥി ആയിട്ടാണ്. അത് സത്തായിട്ട് അനുഭവവേദ്യമായിരിക്കുകയാണെങ്കിൽ ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ, മാറുന്നൊരു സാധനം, അസൗകര്യം പോലെ അവസരം പോലെ കാലുമാറുന്ന ഒന്നാണോ? ആ പാർട്ടി നീ പാർട്ടിയിലേക്ക് വരുന്ന ഒന്നാണോ സത്യം? അല്ലല്ലോ. സത്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നു ഈ പ്രപഞ്ചം നിങ്ങൾക്ക് സത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യാനുഭവമുണ്ട്. ഈ സത്യാനുഭവം ഇതില്ലാതിരുന്നാലും ഈ സത്യം ഇതുണ്ടാകുന്നതിന് മുമ്പിലുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടാകും ഈ സത്യം തന്നെ. അവിടെയാണ് നീ ചെന്ന് എത്തിയിരിക്കുന്നത്, അതാണ് ഇതിന്റെ താല്പര്യം. അതിനു വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിന്റെ ഉദാഹരണം എടുത്തു എന്ന് പറയുന്നു. അഭിവ്യക്തി ലിംഗ, ഇത് നിങ്ങൾക്ക് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. എന്താണ് കാര്യ പ്രാഗുത്പത്തെ സിദ്ധ? ഇവിടെ ഓരോ കാര്യങ്ങളും ഉത്പന്നമാകുന്ന ഓരോന്നും സൗകര്യം പാത്രമാണ്. അത് ഉത്പന്നമാകുന്നതിന് മുമ്പ് ആ കാര്യം, അത് സദ്ഭാവ, ഇപ്പൊ ഇവിടെയുള്ള സദ്ഭാവം അത് ഉത്പന്നമാകുന്നതിന് മുമ്പ് അതിനുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ നിങ്ങൾ അനുഭവിക്കുന്നത്? സത്തല്ലേ? പുസ്തകം ഇതുണ്ട്, മേശമുണ്ട്, ഇതിലുള്ള ഈ സദ്ഭാവം ഇതിങ്ങനെ ഉത്പന്നമാകുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. ഇതിങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, വേറെ രൂപത്തിലുമല്ല, ഇതേ രൂപത്തിൽ ഉണ്ടായിരുന്നു. സമ്മതിക്കുന്നു, സത്തിലൊരു മാറ്റം സംഭവിക്കാൻ വഴിയില്ല. നമ്മൾ പറയുന്നത് എന്താണ്? അഭിവ്യക്തി അനഭിവ്യക്തി ഇത്രേ പറയുന്നത്. അതെങ്ങനെയാണ് ഇത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? എന്താ നിങ്ങളുടെ സുഷുപ്തിയിൽ ഇതെല്ലാം ശൂന്യമായി എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഇതെല്ലാം സത്തായിരുന്നു. അവർ അങ്ങനെയാണെങ്കിൽ ശൂന്യമായെങ്കിൽ ഉണരുമ്പം പറഞ്ഞു എന്താണ്? ഞാൻ ശൂന്യത്തിൽ നിന്ന് വരുന്നു. ആര്? ഞാൻ. അപ്പൊ ശൂന്യത്തിലേക്ക് പോയതാര്? വന്നതാര്? ഞാനാണല്ലോ. അപ്പൊ ഞാനവിടെ ശൂന്യമായിട്ടല്ലോ. അപ്പൊ ഈ സൃഷ്ടിക്ക് മുമ്പും അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സത്ത്, ഇവിടെ സത്തുണ്ടായിരുന്നു. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതുപോലെ സർവകാര്യങ്ങളും അവിടെ സത്തായിരുന്നു സൃഷ്ടിക്ക് മുമ്പ്. അത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും, അതിനെല്ലാം ഭാഷകാരനടുത്ത് സമാധാനവും പറയും.
2: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.